ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:26. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 18, കൊല്ലവർഷം 1201 ഇടവം 25, 2026 ജൂൺ 8 തിങ്കളാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഒരു നല്ല അടുക്കളത്തോട്ടം എങ്ങനെ തയ്യാറാക്കാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, ഗർഭാവസ്ഥയിലെ ദന്താരോഗ്യം. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു.

7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസെ മൗരോദേ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ: 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം: സന്ധിവാതങ്ങൾ സിദ്ധ ചികിത്സയിൽ. മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര: വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ എണ്ണപ്പുഴുക്കൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി മധുസൂദനൻ നായർ. 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ, സൈതാലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക: ഫസീല മെഹർ എഴുതിയ ഖനിതാത് എന്ന നോവലിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല BV സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 IQ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്.

ചട്ടിപ്പറമ്പ തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം. 8:35 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

0: തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷഫീഖ് മാഷ്. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6:00 കഴിഞ്ഞ് 4:53. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Renu Kataria. West Bengal is set to become the 36th state to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana, ABPMJ, which is the world's largest publicly funded health assurance scheme. National Health Authority and Government of West Bengal will sign a memorandum of understanding today for the implementation of ABPMJ in the state. The MOU will be signed in New Delhi in presence of Union Minister for Health and Family Welfare, JP Nadda, and West Bengal Chief Minister Suvendu Adhikari. The development marks a major milestone in the journey towards achieving equitable and accessible healthcare for all citizens across the nation. The implementation of ABPMJ in West Bengal is expected to extend financial protection against catastrophic health expenditure to millions of eligible beneficiaries in the state while enabling seamless portability of healthcare benefits across the country. It will also strengthen the state's healthcare ecosystem by enhancing access to quality and affordable healthcare services. Ayushman Bharat PMJ provides health cover of up to 5 lakh rupees per family per year for secondary and tertiary care hospitalization to eligible beneficiaries. Since its launch, the scheme has emerged as a cornerstone of India's healthcare transformation, reducing out-of-pocket expenditure and improving access to quality treatment through a vast network of empaneled public and private hospitals. The National Testing Agency, NTA, has released the exam city intimation slip for the NEET UG 2026 re-examination, scheduled to be held on 21st of this month. The re-examination will be conducted in pen and paper mode from 2 p.m. to 5:15 p.m. across 551 cities in India and 14 cities abroad. The NTA clarified that the exam city intimation slip is not the admit card and is being issued solely to inform candidates about the city where their examination center will be located. The NTA has urged candidates to stay updated through its official websites for the latest announcements regarding the examination and admit card release. The NEET UG for admissions into medical courses took place on May 3rd this year but was cancelled by the NTA on May 12th amid allegations of paper leak. The CBI is currently investigating this matter and a retest is scheduled for June 21st. Lok Sabha Speaker Om Birla will inaugurate the 3-day Zone 2 conference of the Commonwealth Parliamentary Association.

0: CPA India region in Chandigarh today. The conference is being hosted by the Haryana Legislative Assembly. The event will be attended by Rajya Sabha Deputy Chairman Harivansh, Haryana Chief Minister Naib Singh Saini, Haryana Assembly Speaker Harvinder Kalyan, presiding and deputy presiding officers from 15 legislatures across the country, as well as members of legislative assemblies. During the inaugural session, Haryana Vidhan Sabha Speaker Harvinder Kalyan will deliver the welcome address. A special documentary showcasing the history and development of Haryana will also be screened on the occasion. This will be followed by address from Lok Sabha Speaker Om Birla, Rajya Sabha Deputy Chairman Harivansh and Chief Minister Naib Singh Saini. Iran has launched missiles at Israel, marking its first such attack since the 8th of April ceasefire, according to the Israel Defense Forces. Iran's state broadcaster also confirmed the launches. Following the Iranian launches, US President Donald Trump said he will tell Israeli Prime Minister Netanyahu not to carry out a retaliatory strike after Iran fired missiles at Israeli targets. President Trump said he wants Iran to stop firing missiles and return to negotiations. He also said Israel's earlier strikes were not coordinated with Washington and that he was not happy about it. The IDF said air raid sirens sounded in several areas after missiles were detected heading towards Israel. Israeli air defense systems intercepted two missiles with no immediate reports of casualties or damage. The Israeli military later warned of possible additional barrages. In tennis, Germany's Alexander Zverev clinched his maiden Grand Slam title, defeating Italy's Flavio Cuboli in a thrilling five-set final to win the French Open crown at Roland Garros. The world number 3 prevailed 6-1, 4-6, 6-4, 6-7, 6-1 in a 4-hour and 20-minute contest on court Philippe Chatrier. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10:10. കേൾക്കാം സുഭാഷിതം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി.
3: സന്തോഷം, സങ്കടം, ദേഷ്യം തുടങ്ങി പല പല വികാരങ്ങൾ അടങ്ങിയ ജീവിയാണ് മനുഷ്യൻ. ഇതിൽ ദേഷ്യം അഥവാ കോപം ചിലപ്പോഴൊക്കെ വലിയ ദുഃഖത്തിനും അപകടത്തിനും കാരണമാകാറുണ്ട്. ശിഷ്യന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ഗുരു പ്രയോഗിച്ച ഒരു സൂത്രം പറയാം. എന്തൊക്കെ ചെയ്തിട്ടും വാശിക്കാരനായ ശിഷ്യന്റെ ദേഷ്യവും വാശിയും കുറയ്ക്കാൻ ഗുരുവിന് കഴിഞ്ഞില്ല. ആരെങ്കിലും ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്താൽ ശിഷ്യനത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യും. ചിലതൊക്കെ മറക്കുകയും പൊറുക്കുകയും വേണമെന്ന് ശിഷ്യനെ ഗുരു ഉപദേശിച്ചെങ്കിലും അവൻ ചെവികൊണ്ടില്ല. ഇത് ഗുരുവിനെ വല്ലാത്ത സങ്കടത്തിലാക്കി. അവസാനം ശിഷ്യനെ മാറ്റിയെടുക്കാൻ ഗുരു ഒരു ഉപായം കണ്ടെത്തി. ഒരു കാലിച്ചാക്കും ഒരു കുട്ടനിറയെ ഉരുളക്കിഴങ്ങും ശിഷ്യന് കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നുമ്പോഴെല്ലാം ഓരോ ഉരുളക്കിഴങ്ങെടുത്ത് ചാക്കിലിടുക. ആരോടാണോ ദേഷ്യം തോന്നുന്നത് അവരുടെ പേരുകൾ ഓരോന്നിലും എഴുതുക. ഇങ്ങനെ പേരെഴുതിയ ഓരോ കിഴങ്ങുകളും ചാക്കിലാക്കി അത് തോളത്തിട്ടേ എവിടെയും പോകാവൂ. ശിഷ്യൻ ഗുരുവിനെ അനുസരിച്ചു. പേരെഴുതിയ കിഴങ്ങ് കൂടിക്കൂടി വന്നെങ്കിലും ആദ്യത്തെ രണ്ടു ദിവസം വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യനെ ചാക്കൊരു ഭാരമായി. കിഴങ്ങുകളെല്ലാം ചീഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ആരും അവനെ സമീപത്തേക്ക് അടുപ്പിക്കാതായി. ചാക്കിലെ ദുർഗന്ധവും ചുമരിന്റെ ഭാരവും ആളുകളിൽ നിന്നുള്ള ഒറ്റപ്പെടലും അയാൾക്ക് സഹിക്കാൻ പറ്റാതായി. അവസാനം അയാൾ ഗുരുവിനോട് പരാതി പറഞ്ഞു. ഗുരു സ്നേഹത്തോടെ പറഞ്ഞു, മറ്റുള്ളവരോട് നമുക്ക് പൊറുക്കാനായില്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നിഷേധചിന്തകൾ എപ്പോഴും ചുമന്നു നടക്കേണ്ടി വരും. അത് സ്വന്തം ജീവിതത്തെ ക്ലേശകരമാക്കും. ഗുരു നിർദ്ദേശിച്ച പരീക്ഷണത്തിന്റെ ഗുണപാഠം ശിഷ്യൻ മനസ്സിലാക്കുകയും ഓരോ കിഴങ്ങും ഓരോരുത്തരോട് തനിക്ക് തോന്നിയ വൈരാഗ്യത്തിന്റെ സൂചനകളായിരുന്നുവെന്ന് മനസ്സിലാക്കി ഗുരുവിനോട് മാപ്പ് പറയുകയും ചെയ്തു. കോപം ഒരു സ്വാഭാവിക വികാരമാണ്. നാം ഓരോരുത്തരും പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ടാകും. കാര്യങ്ങൾ പ്രതീക്ഷ പ്രകാരം നടക്കാത്തപ്പോൾ, ആരെങ്കിലും നമ്മെ അവഗണിക്കുമ്പോൾ, അനീതിക്കെതിരെ നിൽക്കുമ്പോൾ ഒക്കെ കോപം ഉയരുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോഴൊക്കെ ചെറിയ അളവിൽ വരുന്ന കോപം നമ്മെ ശരിയായ ദിശയിൽ പ്രവർത്തിക്കാൻ പ്രചോദനം നൽകും. ഉദാഹരണത്തിന്, ഒരു അനീതിക്കെതിരെ പ്രതികരിക്കാൻ, നമ്മുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഇത് സഹായകമാകാം.

0: പക്ഷേ അതിർത്തി കടക്കുന്ന കോപം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. കോപം വരുമ്പോൾ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പ് കൂടും, രക്തസമ്മർദ്ദം ഉയരും, മനസ്സിൽ അസഹിഷ്ണുത, ക്ഷമയില്ലായ്മ, ആക്രമണ സ്വഭാവം തുടങ്ങിയവ പ്രകടമാകും. പലപ്പോഴും നാം വാക്കുകൾ കൊണ്ടുപോലും മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. നിയന്ത്രണം വിട്ട കോപം കുടുംബബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും ബാധിക്കും. പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും കലഹങ്ങൾക്കും കാരണമാകും. ശാരീരിക ആരോഗ്യത്തിനും ഇത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും. കോപം വരുമ്പോൾ അത് തിരിച്ചറിയുകയും ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. ഉദാഹരണത്തിന്, ആഴത്തിൽ ശ്വാസം എടുക്കുക, ഉടൻ പ്രതികരിക്കാതെ കുറച്ചു സമയം വിട്ടുകൊടുക്കുക, ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക, കൂടാതെ യോഗ, ധ്യാനം, വ്യായാമം പോലെയുള്ള കാര്യങ്ങൾ പതിവായി ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ ഏറെ സഹായകരമാണ്. ആവശ്യമായാൽ കൗൺസിലിംഗിന്റെയും മാനസികാരോഗ്യ വിദഗ്ധരുടെയും സഹായം തേടാൻ മടിക്കേണ്ടതില്ല. കോപം ഒരിക്കലും നമ്മിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാനാകില്ല. കാരണം അത് മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. കോപം മനുഷ്യന്റെ ശത്രുവാകാതിരിക്കാൻ അതിനെ നിയന്ത്രണം കൊണ്ട് സുഹൃത്താക്കണം എന്നതാണ് പ്രധാനം.
1: അനീസ അനി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9074264821.
2: നമ്പർ ആവർത്തിക്കാം,
1: 9074264821.
3: സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM.

ട്രെയിൻ സമയം ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 12601 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ എക്സ്പ്രസ് 6:28. ട്രെയിൻ നമ്പർ 12081 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44. ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ സമയം

ഇന്നത്തെ വിശേഷം. ഇന്ന് ജൂൺ 8, ഇന്ന് ലോക സമുദ്ര ദിനമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന സുപ്രധാന പങ്കിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഈ ദിനം ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനവും ആണ്. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഈ ദിനം ആചരിക്കുന്നു.

0: ചരിത്രപഥം. ഇന്ന് ജൂൺ 8. ചരിത്രത്തിൽ ഇന്നാണ് 1936 ജൂൺ 8 ദ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പ്രക്ഷേപണ സംവിധാനം ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷേപണ സേവന സംവിധാനമായ ഇന്നത്തെ ആകാശവാണിയുടെ ചരിത്രത്തിലെ നിർണായക ഘട്ടമായിരുന്നു അത്. 1923 പ്രവർത്തനമാരംഭിച്ച ബോംബെ റേഡിയോ ക്ലബ്, കൽക്കട്ട റേഡിയോ ക്ലബ്, 1927 പ്രവർത്തിച്ചു തുടങ്ങിയ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നീ സംരംഭങ്ങളെ തുടർന്നാണ് AIR രൂപീകരിക്കപ്പെടുന്നത്. ആകാശവാണിക്ക് ഇന്ന് രാജ്യത്ത് 420 പ്രക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്. ചരിത്രപഥം. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: ഒരു നല്ല അടുക്കളത്തോട്ടം എങ്ങനെ തയ്യാറാക്കാം? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് PR രമ്യ.
4: എല്ലാവർക്കും നമസ്കാരം. വീട്ടുവളപ്പിൽ ഒരു നല്ല പച്ചക്കറിത്തോട്ടം എങ്ങനെ തയ്യാറാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിപണികളിൽ നിന്നും സുലഭമായി പച്ചക്കറികൾ വാങ്ങാൻ സാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എന്ന ചിന്ത നമ്മളിൽ പലരിലും ഉണ്ടാകും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന പച്ചക്കറികളിൽ അനിയന്ത്രിതമായ അളവിൽ രാസകീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പച്ചക്കറികൾ നമ്മൾ നിരന്തരം കഴിക്കാനിടയായാൽ അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനിടയാക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായി അല്പം സമയം മാറ്റിവെച്ച് നമ്മളാൽ കഴിയുന്ന വിധം സുരക്ഷിതമായ പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ കഴിയും. അതുകൊണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നല്ല അടുക്കളത്തോട്ടം തയ്യാറാക്കാനായി ശ്രമിക്കണം. അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിനു മുൻപായി ഒരു വർഷം മുഴുവൻ സുലഭമായി പച്ചക്കറികൾ ലഭിക്കണമെങ്കിൽ ഓരോ സീസണിലും എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. മഴക്കാലമായാൽ പയർ, പാവൽ, പടവലം, വഴുതന, വെണ്ട, മുളക്, മത്തൻ തുടങ്ങിയ വിളകൾക്ക് പ്രാധാന്യം കൊടുത്ത് കൃഷി ചെയ്യേണ്ടതാണ്. മഞ്ഞുകാലമായാൽ ശീതകാല പച്ചക്കറി വിളകളായ കാബേജ്, കോളിഫ്ലവർ, കാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ വിളകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വേനൽക്കാലമായാൽ വേനൽക്കാല വിളകളായ പയർ, വഴുതന, തക്കാളി, പച്ചമുളക്, പാവൽ, പടവലം, ഇലക്കറികൾ, വെള്ളരി വർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി

0: കൃഷി ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ പല വിളകളും എല്ലാ കാലത്തിനും അനുയോജ്യമായവയാണ്. ഇങ്ങനെ അനുയോജ്യമായവ തിരഞ്ഞെടുത്താൽ 12 മാസവും നമുക്ക് കൃഷി ചെയ്യാം, നല്ല വിളവും ഉണ്ടാക്കാം.
1: കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 9074756950. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.

കാലാവസ്ഥ അറിയിപ്പ്. അടുത്ത 48 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ വരെ കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തൊക്കെ പേടിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
0: ഫോൺ 0483271439.
5: ദൃഷ്ടി.
6: മലയാളിക്ക് ചിരിയും ചിന്തയും പകർന്ന നടൻ സലീം കുമാർ വീടവാങ്ങി. ഇന്നലെ വൈകിട്ട് ചിറ്റാറ്റുകരയിലെ സ്വന്തം വീടായ ലാഫിംഗ് വില്ലയിൽ ഒരുക്കിയ ചിതയിൽ സലീം കുമാറിന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. കീം മാർക്ക് വിവരങ്ങൾ ഈ മാസം 14 വരെ നൽകാം. ബന്ധു നിയമന വിവാദം. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസ് രാജിവച്ചു. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതക വില 29 രൂപ വർദ്ധിച്ചു. കേരളത്തിൽ ഗാർഹികാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. ബംഗാളിലേക്ക് അനധികൃതമായി എത്തിയതിന് പിടിയിലായവരിൽ 4800 പേരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. ലോകകപ്പിനെത്തുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിനുമേൽ നിയന്ത്രണം കടുപ്പിച്ച് US ഭരണകൂടം. മത്സര ദിവസം മാത്രം എത്തുകയും കളി കഴിഞ്ഞാൽ തിരിച്ചു പോകണമെന്നുമാണ് നിബന്ധന. US പിസ ഡെലിവറി ചെയ്ത ഇന്ത്യക്കാരൻ വെടിയേറ്റ് മരിച്ചു. ട്രംപിന്റെ AI ഉപദേശകനായ ഇന്ത്യൻ വംശജൻ ചെന്നൈ സ്വദേശി ശ്രീറാം കൃഷ്ണൻ രാജിവെച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ഗ്രാൻഡ്സ്ലാം വനിതാ ഡബിൾസിൽ ചെക്കിന്റെ കാതറീന സിനിയാക്കോവ, US ടൈലർ ടൗൺസെൻഡ് സഖ്യം ജേതാക്കളായി.
7: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
8: അൽ റിഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
13: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
12: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ?

0: ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.
1: സ്വർണം പവന് 112,000, തങ്കം 10 ഗ്രാമിന് 122,272, വെള്ളി കിലോയ്ക്ക് 270,000 രൂപ. ഇനി റബ്ബറിൻ്റെ വില ക്വിൻ്റലിന് RSS 4 26,500, RSS 5 26,200.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
1: ചലച്ചിത്രഗാനം കേൾക്കാം. കാന്തവലയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം ശ്യാം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:35. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: പറഞ്ഞു പറഞ്ഞു മടുത്തു.
3: എന്തു പറ്റി?
2: പുതിയ കിറ്റ് ബാഗ് വേണം.
3: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
2: കറക്റ്റ്.
3: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
4: RBI പറയുന്നു,
5: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2-ാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ RK പുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
7: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷകനദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചു.

0: അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേട് മാക്കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 രണ്ടാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമുറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ മൂന്ന്

ഫലം വെച്ച ശേഷമാണ് ഇളനീർക്കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.

0: വർദ്ധിച്ചു വരികയാണ്.
1: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. രണ്ടാം ദിനം ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55:16.

0: വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്.
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് DAM പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപത്തെ SRC ഓഫീസിൽ ലഭിക്കും. വിലാസം: ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 33. താൽപ്പര്യമുള്ളവർ app.srccc.in/register എന്ന ലിങ്കിൽ അപേക്ഷിക്കാം. വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 20 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ 0471257471. മറ്റൊരു നമ്പർ 9846033001. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0471257471. രണ്ടാമത്തെ നമ്പർ 9846033001. +1 ഏകജാലക പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ട്രയൽ അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകർക്ക് ഈ മാസം 10 വൈകിട്ട് 5 മണിവരെ ആവശ്യമായ തിരുത്തലുകൾ വരുത്താം.

0: കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ അഥവാ ഉൾപ്പെടുത്തലുകൾ വരുത്തി ഈ മാസം 10 വൈകിട്ട് 5 ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. നേരത്തെ ഈ മാസം 3 വൈകിട്ട് 5 ഫൈനൽ കൺഫർമേഷൻ നൽകാൻ കഴിയാതിരുന്നവർക്കും ഈ ഘട്ടത്തിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തി അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാം. 1 അലോട്ട്മെന്റ് ഈ മാസം 15 ആണ്. '2026-27 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് അഡ്മിഷൻ .vhscportal.kerala.gov.in ഇന്ന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് ഫലമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകിയാൽ അലോട്ട്മെന്റ് ഫലം പരിശോധിക്കാം. അപേക്ഷാ വിവരങ്ങൾ അപൂർണമായി നൽകിയ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പൂർത്തിയാക്കി കൺഫർമേഷൻ നടത്താം. ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾ ആവശ്യമുള്ളവർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം ആവശ്യമായ തിരുത്തലുകൾ ഈ മാസം 10 വൈകിട്ട് 5 വരെ വരുത്താം. അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെന്റ് ഫലം പരിശോധിക്കണം. ഹെൽപ് ഡെസ്ക് സൗകര്യം ഇതിനായി പ്രയോജനപ്പെടുത്താം. 2026-28 DLED കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് kbpe.kerala.gov.in/DLED 2026 മുഖേന ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷിക്കാം.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടവിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

ഇന്നത്തെ ചിന്താവിഷയം. നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണം. മഹാത്മാഗാന്ധി. നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണം. ഈ വാക്കുകൾ മഹാത്മാഗാന്ധിയുടേതാണ്.

ഇനി ഇന്നത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏത് ആണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏത് ആണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം FM ശുഭദിനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയാം.

0: ഇനി കേൾക്കാം മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: രാഗമില്ലെങ്കിലും താളമില്ലെങ്കിലും ഞാനൊരു പാട്ടുപാടും. കോട്ടയ്ക്കൽ ടി കെ ചന്ദ്രശേഖരനും ടി എം ഷൈനി വേണുഗോപാലും ആലപിച്ച ഗാനം. രചന പി ശ്രീരമ. സംഗീതം പി കെ മുരളീധരൻ.

0: കോട്ടയ്ക്കൽ ടി കെ ചന്ദ്രശേഖരനും ടി എം ഷൈനി വേണുഗോപാലും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന പി ശ്രീരമ, സംഗീതം പി കെ മുരളീധരൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
10: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
13: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
12: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
13: അതെങ്ങനെ?
12: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
14: വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി പയ്യനാട് കോമൺ ഫെസിലിറ്റി സർവീസ്

0: ഈ മാസം 15 മുതൽ 19 വരെ സംരംഭകർക്കായി ലാറ്റെക്സ് ഡ്രൈ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കും. വണ്ണെക്സ് ഷീറ്റ്, പശ, റബ്ബർ മാറ്റ്, റബ്ബർ ബാൻഡ്, ബലൂൺ, ഗ്ലൗസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനമാണ് സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ ബന്ധപ്പെടാം. പരിശീലന ഫീസ് 1000 രൂപയാണ്. ഫോൺ നമ്പർ 04832768507. മറ്റൊരു നമ്പർ 8590171726. മൂന്നാമത്തെ നമ്പർ 9846141688. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04832768507. രണ്ടാമത്തെ നമ്പർ 8590171726. മൂന്നാമത്തെ നമ്പർ 9846141688. ട്രോളിംഗ് നിരോധന കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കുന്നതിന് അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ മലപ്പുറം ജില്ലയിലെ തീരദേശ മത്സ്യഭവൻ ഓഫീസുകളിൽ ഈ മാസം 11 ലഭ്യമാക്കണം. ഫോൺ നമ്പർ 04942666428. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04942666628.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
4: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, ട്രെയിൻ നമ്പർ 22114 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു.
7: ട്രെയിൻ സമയം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
8: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 04933-262-262.
10: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
11: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
10: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
11: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ഗർഭാവസ്ഥയിലെ ദന്താരോഗ്യം സംസാരിക്കുന്നത് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ വിജി കുര്യൻ ജോർജ്.
13: മോണരോഗം ഗർഭാവസ്ഥയെ മാത്രമല്ല ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. ആരോഗ്യമുള്ള പല്ലുകൾ കുഞ്ഞിന് ലഭിക്കണമെങ്കിൽ അമ്മയുടെ ദന്താരോഗ്യം പ്രധാനമാണ്. ഗർഭാവസ്ഥയിൽ തുടങ്ങി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുള്ള പല്ലുകൾ സ്വന്തമാക്കാൻ ഇടവരും. ദന്തക്ഷയവും കുഞ്ഞിന്റെ ദന്താരോഗ്യവും.

0: പ്രത്യേകതരം ബാക്ടീരിയകളാണ് ദന്തക്ഷയത്തിന് കാരണമായി തീരുന്നത്. അമ്മമാർ തങ്ങളുടെ പല്ലുകളിലെ കേടുകൾ കൃത്യസമയത്ത് ചികിത്സിച്ച് ദന്തസംരക്ഷണം ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവരുടെ വായിലെ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉയർന്ന തോതിലായിരിക്കും. ഈ ബാക്ടീരിയകളെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുംബനത്തിലൂടെയും പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് ആഹാരം കഴിക്കുന്നതിലൂടെയും കുഞ്ഞിൻ്റെ കൈ അമ്മയുടെ വായിൽ വയ്ക്കുകയും തുടർന്ന് കുഞ്ഞ് സ്വന്തം വായിൽ വയ്ക്കുന്നതോടെയുമെല്ലാം മുതിർന്നവരുടെ വായിലെ ബാക്ടീരിയ കുഞ്ഞിൻ്റെ വായിൽ കിടക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ കേടുകളുണ്ടാകുന്നു. മോണരോഗവും കുഞ്ഞിൻ്റെ ആരോഗ്യവും. മോണരോഗത്തിനൊരു പ്രധാന കാരണം വായിലടഞ്ഞുകൂടുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും അവയിൽ പറ്റി വളരുന്ന ബാക്ടീരിയകളുമാണല്ലോ. ഇത് പിന്നീട് കട്ടി പിടിച്ച് കാൽക്കുലസ് ആവുന്നു, അഥവാ കക്കയാവുന്നു. ദിവസേനയുള്ള ശരിയായ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും എന്നിവയിലൂടെ ഇത് തടയാവുന്നതാണ്. പക്ഷേ ഒരിക്കൽ കാൽക്കുലസ് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ബ്രഷിങ്ങിലൂടെ അവ നീക്കം ചെയ്യുവാൻ സാധ്യമല്ല. സ്കെയിലിങ്ങിലൂടെ മാത്രമേ കാൽക്കുലസ് നീക്കം ചെയ്യുവാൻ സാധിക്കൂ. അതിന് നിങ്ങളുടെ ദന്ത ഡോക്ടറുടെ സേവനം അത്യാവശ്യമാണ്. ഗർഭകാലത്തിൽ തുടക്കത്തിൽ പലർക്കും അതിയായ ഛർദിയും ഓക്കാനവും കാണാറുണ്ടല്ലോ. ഇത്തരക്കാരിൽ പല്ലിൻ്റെ പുറ ആവരണമായ ഇനാമൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഛർദിക്കുമ്പോൾ വായിൽ എത്തുന്ന വയറിലെ ആസിഡുകളാണ് ഇതിന് കാരണം. ഛർദിച്ചതിന് ശേഷം ഉടൻ ബ്രഷ് ചെയ്യരുത്. പകരം ബേക്കിംഗ് സോഡയും വെള്ളവും കലർന്ന മിശ്രിതമോ ഡെന്റിസ്റ്റ് നിർദ്ദേശിച്ച മൗത്ത് റിൻസുകളോ വായിൽ കൊള്ളണം. വായിലെ അമ്ലത്തിന്റെ തോത് അതുവഴി കുറയ്ക്കുവാൻ സാധിക്കും. മറ്റൊരവസ്ഥയാണ് വായിലെ വരൾച്ച. ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഷുഗർലെസ് കാൻഡി അല്ലെങ്കിൽ സാലിറ്റോൾ അടങ്ങിയ ചുവിങ്കം ഉപയോഗിക്കാം. അതുവഴി ഉമിനീർ വർദ്ധിപ്പിക്കുവാനും അതുവഴി വരൾച്ച തടയുവാനും നല്ലതാണ്. ഒരു പുതുജീവൻ ജന്മം കൊടുക്കുവാൻ തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായി ഒരു ദന്ത ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധന നടത്തണം. പല്ലുകളിൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ചികിത്സിച്ച് മാറ്റണം. മോണരോഗങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ ചികിത്സിക്കണം. ഗർഭത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ എക്സ്റേ എടുക്കുന്നതും നൈട്രസ് ഓക്സൈഡ് അനസ്തേഷ്യയെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പിന്നീടുള്ള മാസങ്ങളിൽ അത്യാവശ്യ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. ദിവസം 2 നേരം ബ്രഷ് ചെയ്യണം. ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കണം. ആരോഗ്യമുള്ള ഭക്ഷണശീലങ്ങൾ ശീലിക്കണം. ഗർഭകാലത്ത് അധിക അളവിൽ ഉൽപ്പാദിക്കാവുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. എന്നിവ ഗർഭകാല മോണവീക്കം ഉണ്ടാവുന്നു കാരണമാകുന്നു. ഇതിൽ പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നു. മോണരോഗങ്ങൾക്ക് ഏറ്റവും സാധാരണമായി ചെയ്യുന്ന ചികിത്സ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിംഗ് ആണ്. പല്ലുകളെയും വേരിനെയും വൃത്തിയാക്കുന്ന പ്രക്രിയയാണ് ഇത്. മോണരോഗങ്ങൾ മൂലം പ്രീ എക്ലാംസിയ ഉണ്ടാകാം, അതായത് രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ. ഈ അവസ്ഥ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണ്.
1: ഗർഭാവസ്ഥയിലെ ദന്താരോഗ്യം ഇതുവരെ സംസാരിച്ചത് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഫോൺ 0483280500.
10: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
10: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
12: സ്കൂൾ ജീവിതം നല്ലതായിരുന്നു. എല്ലാ ദേശീയ ഗാനങ്ങളും ഞാൻ കാണാപാഠമാക്കി. ഏറ്റവും വലിയ ഗാനമായിരുന്നു യഥാർത്ഥ ദേശീയ ഗാനം. മറ്റേതൊക്കെ ഒന്നുകിൽ ഒരു പതാകാ വന്ദന ഗാനം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമേ സ്വാതന്ത്ര്യമേ ഞങ്ങൾക്ക് മുകളിൽ നിൻ ചിറകുകൾ പടർത്തു തുടങ്ങിയ ഗാനങ്ങൾ. സ്വാതന്ത്ര്യ പാട്ടാണ് നല്ലത്

0: എന്ന് ടോം മിക്സിനോടൊപ്പം ഞാനും കരുതുന്നു. ഞങ്ങൾ ഒരുമിച്ച് നായാട്ടിനോ യുദ്ധത്തിനോ അല്ലാതെ കുതിരസവാരി നടത്തുമ്പോൾ ടോം മിക്സ് ഭക്തിപൂർവം പറയും, എപ്പിനാഹേ യോധാവേ വരൂ, ആ സ്വാതന്ത്ര്യഗാനം പാടൂ. എന്റെ ഉയർന്ന സ്ഥായിയിലുള്ള ശബ്ദം വിസ്താരമുള്ള സമതലം മുഴുവൻ പരന്നൊഴുകും. സിയു അരിയോ വാൽദോവിനോടൊപ്പം പാട്ടുകാരന്റെ കൂട്ടുകാരനായി ചൊവ്വാഴ്ചകളിൽ ഞാൻ പണിയെടുക്കുമ്പോൾ പാടാറുള്ളതിലും മനോഹരമായിരിക്കും അത്. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ സ്കൂളിൽ പോവാതെ എന്റെ സുഹൃത്ത് അരിയോ വാൽദോ വരുന്ന തീവണ്ടിയും കാത്തു നിൽക്കും. തെരുവുകളിൽ വിൽക്കേണ്ട പാട്ടുപുസ്തകങ്ങളുമായി അദ്ദേഹം കോണിയിറങ്ങി വരും. മിക്കപ്പോഴും അദ്ദേഹം കൊണ്ടുവന്ന എല്ലാം വിൽക്കും. ഞങ്ങൾക്ക് രണ്ടാൾക്കും വലിയ സന്തോഷമാവും. സ്കൂൾ ഇടവേളകളിൽ സമയം കിട്ടിയാൽ ഞങ്ങൾ ഗോട്ടി കളിക്കും. ഞാനതിൽ വലിയ വീരനാണ്. എന്റെ ഉന്നം കൃത്യമാണ്. കളിച്ചു ജയിച്ച ഗോട്ടിക്കായകൾ സഞ്ചിയിലിട്ട് കിലുക്കി കിലുക്കിയാണ് എന്നും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. രാവിലെ കൊണ്ടുവന്ന ഗോട്ടികളെക്കാളും മൂന്നിരട്ടി. എന്റെ ടീച്ചർ ഡോണ സെസീലിയ പെയ്മ് വളരെ നല്ലവളാണ്. ഞാനാണെന്റെ തെരുവിലെ ഏറ്റവും ഭയങ്കര ചെക്കൻ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. എന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാളെല്ലാം കൂടുതൽ തെറിവാക്കുകൾ എനിക്കറിയാമെന്നോ ഏറ്റവും കൂടുതൽ തല്ലുകൊള്ളിത്തരം കാട്ടുന്നത് ഞാനാണെന്നോ പറഞ്ഞാലും വിശ്വസിക്കില്ല. അത് വിശ്വസിക്കില്ല എന്ന് ടീച്ചർ ശഠിച്ചു. സ്കൂളിൽ ഞാനൊരു മാലാഖയായിരുന്നു. എന്നെക്കുറിച്ച് ആരും പരാതി പറഞ്ഞില്ല. ഏറ്റവും ചെറിയ കുട്ടികളിൽ ഒരാൾ ആയിരുന്നതിനാൽ ഞാൻ ടീച്ചർമാരുടെ ഓമനയായി. സിസീലിയ പെയ്മ് ടീച്ചർക്ക് ഒരു മൈൽ ദൂരെ നിന്ന് പോലും ദാരിദ്ര്യം തിരിച്ചറിയാൻ പറ്റിയിരുന്നു. ഒഴിവ് സമയത്ത് എല്ലാവരും സ്നാക്സ് കഴിക്കുമ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് മധുര പേസ്ട്രി കഴിക്കാനായി പീടികയിലേക്ക് വിടും. അവർക്കെന്നെ അത്രയ്ക്കധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, ടീച്ചറെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നല്ലവനായി തുടർന്നത്. പെട്ടെന്ന് അത് സംഭവിച്ചു. ഞാൻ ഹൈവേക്കരികിലൂടെ പതിവ് പോലെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. തൊട്ടടുത്തുകൂടെ പോർച്ചുഗീസുകാരൻ കാറോടിച്ചുപോയി. മൂന്ന് പ്രാവശ്യം ഹോണടിച്ചിട്ട് ആ രാക്ഷസൻ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വീണ്ടും അടിമുടി ദേഷ്യം വന്നു. വലുതായാൽ അയാളെ കൊല്ലണം എന്ന് തോന്നി. ഞാൻ അഹങ്കാരത്തോടെ പുച്ഛച്ചിരി ചിരിച്ച് അയാളെ കണ്ടിട്ടേയില്ലെന്ന് നടിച്ചു. പിങ്കി, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാ. ഞാൻ പോവാൻ കാത്ത് മൂന്ന് പ്രാവശ്യം ഹോണടിക്കും. ഇന്നലെ എനിക്ക് കൈവീശുക പോലും ചെയ്തു. അപ്പോ നീ എന്ത് ചെയ്തു? ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ മൂപ്പരെ കണ്ടില്ലാന്ന് നടിക്കും. മൂപ്പർക്ക് പേടിയായി തുടങ്ങിയോ എന്ന് സംശയം. എനിക്ക് വേഗം 6 വയസ്സാവൂലോ. അധികം താമസിയാതെ ഞാൻ വലുതായി ഒരൊത്ത പുരുഷനാവുകയും ചെയ്യും.
1: പേടിച്ചതുകൊണ്ടാവുമോ അയാൾ കൂട്ടുകൂടാൻ വരുന്നത്?
0: പിന്നെ അല്ലാതെ. ഒരു മിനിറ്റേ, ഞാനൊരു പീഞ്ഞപ്പെട്ടി എടുക്കട്ടെ.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
8: ചേളാരി AKNM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ അനുബന്ധ സ്ഥാപനമായ ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒഴിവുള്ള ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ നടക്കും. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% കുറയാത്ത ബിരുദാനന്തര ബിരുദം, ബിരുദം, സെറ്റ്, BEd എന്നിവ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 9400000449. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9400000649. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം KASP കീഴിൽ ദിവസവേതനത്തിൽ 1 വർഷത്തേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിന് നാളെ രാവിലെ

0: പതിനൊന്ന് മണിക്ക് അഭിമുഖം നടക്കും. യോഗ്യത ഡിഫാം അഥവാ ബിഫാം. പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 20 മുതൽ 45 വയസ്സ് വരെ. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. മക്കരപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 11:30 ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. CWPDE, DCA, ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ്റൈറ്റിംഗ് എന്നിവയാണ് യോഗ്യതകൾ. താൽപ്പര്യമുള്ളവർ ഫോട്ടോ പതിച്ച ബയോഡാറ്റ, യോഗ്യതയും പ്രവൃത്തി പരിചയം സഹിതം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0499-3328-3111. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0499-3328-3111.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7:24:38. ഇനി അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 3

0: നടന്ന പരീക്ഷ മെയ് 12 എൻജിഎ റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ VHSE പോർട്ടൽ kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 മൂന്ന് ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: April 8 വെടിനിർത്തൽ കരാറിനുശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന

0: എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35:15. FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ രണ്ടാം ശനിയാഴ്ചയും.
3: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
2: മൊബൈൽ 999530862.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് June 8 സംവിധായകനും തിരക്കഥാകൃത്തുമായ മുരളി നാഗവള്ളിയുടെ ചരമദിനം. മലയാളികൾ നെഞ്ചിലേറ്റിയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഭൂരിഭാഗം ഹിറ്റ് ചിത്രങ്ങളുടെയും പിന്നണിയിൽ ഈ പ്രതിഭയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. അന്തരിച്ച പ്രശസ്ത നടനും സംവിധായകനുമായ വേണു നാഗവള്ളിയുടെ അടുത്ത ബന്ധുകൂടിയായ മുരളി നാഗവള്ളി പ്രിയദർശന്റെ സന്തത സഹചാരി കൂടിയായിരുന്നു. നമ്മെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത കാക്കക്കുയിൽ, മേഘം, കാലാപാനി, മിഥുനം, എയ് ഓട്ടോ, ലാൽസലാം, സർവകലാശാല തുടങ്ങിയ എക്കാലത്തെയും വലിയ ഹിറ്റുകളുടെ അസോസിയേറ്റ് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് വാണ്ടഡ്, അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നീ ചിത്രങ്ങളിലൂടെ സ്വതന്ത്ര സംവിധായകനുമായി മാറി. 2010 അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ബാല, സായ്കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ആ ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായ വരികൾക്ക് MG ശ്രീകുമാർ ഈണം പകർന്ന് ആലപിച്ച ഒരു മനോഹര ഗാനമുണ്ട്. ആ സിനിമാ സ്നേഹിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനത്തിൽ ആ മധുരഗാനം നമുക്ക് കേൾക്കാം.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
0: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
3: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
4: രംഗഗീതം ബുധൻ രാവിലെ 8:20.
5: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
3: 9847341588.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. പ്രായോജകർ.
0: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: സന്ധിവാദങ്ങൾ സിദ്ധ ചികിത്സയിൽ ഇന്ന് സംസാരിക്കുന്നത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു.
7: അഴൽവാദ കീഴ്വായു, ഇത് എന്തെന്നാൽ വാദദോഷം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയിൽ പിത്തദോഷം കൂട്ടുന്ന പദാർത്ഥങ്ങളിലൂടെയും പുളിപ്പ്, ചവർപ്പ് തുടങ്ങിയ ഭക്ഷണങ്ങൾ മനസ്സിനും ശരീരത്തിനും പിരിമുറുക്കമുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴും ഈ അസുഖം വരാം. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ദശവായുക്കളിലൊന്നായ വ്യാനനും ഉദാനനും കൂടി ചേർന്ന് മയക്കം, പുളിച്ചു തികട്ടൽ, വായ് കശപ്പ്, രക്തം ഛർദ്ദിക്കുക, മലത്തിലൂടെ രക്തം പോകുക തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും പിന്നീട് കണങ്കാൽ വീക്കം, സന്ധികൾ മടക്കാനും നിവർത്താനും കഴിയാതെ വരിക തുടങ്ങിയ ലക്ഷണങ്ങളും കാട്ടും. 7. പിത്തകഫ കീഴ്വായു, ചിലതരം ലൈംഗിക രോഗത്തോടനുബന്ധിച്ച് ഈ രോഗം വരാം. ഇതിന് തലവേദന, ഛർദ്ദി, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടാകും. പിന്നീട് മുഴങ്കാൽ, കൈമുട്ട്, സന്ധികളിൽ വീക്കവും വേദനയും സന്ധികൾ വീങ്ങി പുലിയുടെ തല പോലെ വട്ടത്തിൽ വീങ്ങി കാണപ്പെടും. ഇത് ആധുനിക വൈദ്യത്തിലെ ഗോണോകോക്കൽ ആർത്രൈറ്റിസ് എന്ന അസുഖത്തിനോട് സാദൃശ്യം കാണിക്കുന്നുണ്ട്. 8. കഫബാധ കീഴ്വായു, ഈ അസുഖം കൂടുതലും താഴെ കാൽമുട്ടുകളിലാണ് കാണുന്നത്. പനി, ശരീരം മുഴുവൻ വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. 9. കഫപിത്ത കീഴ്വായു, ഈ അസുഖത്തിൽ മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തുമ്മൽ, ചുമ, ഛർദി, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി സന്ധികളിൽ കുത്തുന്നതുപോലെ വേദന, വീക്കം, മടക്കാനും നിവർത്താനും പ്രയാസം തുടങ്ങിയ ലക്ഷണങ്ങളും കാണും. 10. മുക്കുട്ര കീഴ്വായു, ഈ അസുഖത്തിൽ 3 ദോഷങ്ങളും, അതായത് വാദ പിത്ത കഫ ദോഷങ്ങൾ അധികരിച്ച് കാണും. മുട്ടുകൾ വീങ്ങി മറ്റു കീഴ്വായുക്കളെ പോലെ

0: പനിയിൽ തുടങ്ങി മുട്ടിൽ വീക്കവും വീക്കം അധികരിച്ച് പഴുപ്പുണ്ടായി നാൾക്കുനാൾ മൂർച്ഛിച്ച് ചികിത്സ വൈകിയാൽ രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നു. ഈ അസുഖത്തിൽ ശസ്ത്രക്രിയ ചെയ്ത് ഭേദപ്പെടുത്തുന്നതാണ് ഉത്തമം. കീൾവായു സ്ത്രീദോഷ സിദ്ധാന്തമനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ദിനചര്യയും ഭക്ഷണവും കാലാവസ്ഥ വ്യതിയാനവും അനുസരിച്ച് വാതദോഷം പെരുകി കഫദോഷത്തുടൻ ചേർന്ന് ശരീരത്തെ വാദത്തിനു സഹായിക്കുന്ന അപാനൻ ഉൾപ്പെടെയുള്ള അഞ്ചു വായുക്കളും വ്യാനൻ തുടങ്ങിയവയെ തടസ്സപ്പെടുത്തി സന്ധികളിൽ വേദന, വീക്കം തുടങ്ങിയവ ഉണ്ടാക്കും. ഇതിനാൽ ഒരിടത്തുള്ള വീക്കം, വേദന തുടങ്ങിയവ മറ്റു സന്ധികളിലേക്ക് മാറുകയോ കൂടെ ഉണ്ടാവുകയോ ചെയ്യും. കൂടാതെ മലം, മൂത്രം തുടങ്ങിയവ തടസ്സപ്പെടും. നാഡി വാദത്തിൽ കഫം ചേർന്നാൽ വീക്കത്തിനും വലിക്കും കാരണമാകുന്നു. ഇനി ചില മരുന്നുകളെക്കുറിച്ച് പറയാം. ഇത് വാദദോഷത്താൽ കഫദോഷവും കൂടിയിരിക്കുന്നതിനാലും അഞ്ചു വായുക്കളെ തടസ്സം ചെയ്യുന്നതിനാലും അവ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ ശോധനയുണ്ടാക്കുന്നതിനുള്ള മരുന്നുകൾ നൽകണം. അതിനുവേണ്ടിയുള്ള ചില മരുന്നുകൾ കോടാസൂരി മാത്ര, അഷ്ടഭൈരവം, സഞ്ജീവി മാത്ര, മേഘനാഥ ഗുളിക തുടങ്ങിയവ, അല്ലെങ്കിൽ കഴർച്ചി എണ്ണ, മെരുകുള്ളിത്തൈലം, വെള്ളയെണ്ണ തുടങ്ങിയവയും ഉപയോഗിക്കാം.
1: സന്ധിവാദങ്ങൾ സിദ്ധ ചികിത്സയിൽ. ഇതുവരെ സംസാരിച്ചത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു. ഡോക്ടർ മനുവിന്റെ ഫോൺ നമ്പർ 9846178448. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846178448.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946688000.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: FM ശുഭദിനത്തിൽ ഇനി ഒരു കവിത ആസ്വദിക്കാം. കാവ്യധാരയിലൂടെ
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചറെ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ, ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
9: കാവ്യധാര. എണ്ണപ്പുഴുക്കൾ. വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന്. ചൊല്ലുന്നത് V. മധുസൂദനൻ നായർ.

0: சிறப்பனாடுவான் என்ன கொண்டு போம் புழுவல்லோ.
1: വയലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ എണ്ണപ്പുഴുക്കൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് വി. മധുസൂദനൻ നായർ.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: പ്രായോജകർ: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. തൂലിക.
6: എഡ്യൂക്കേഷൻ മാർ, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലികയിലേക്ക് സ്വാഗതം.
7: ആദ്യാക്ഷരം മുതൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വരെ
6: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
7: കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാൾ,
6: മഞ്ചേരി, കച്ചേരിപ്പടി, കെ സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡിലെ മാളിലേക്ക് ഏവർക്കും സ്വാഗതം.
7: പ്രവർത്തനം രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെ.
1: തൂലികയിൽ ഇന്ന് ഫസീല മെഹർ എഴുതിയ നോവൽ ഖാനിത്താത്തിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്.
8: എനിക്കുറപ്പുണ്ടായിരുന്നു ഏറ്റവും അപമാനിതനും അപകർഷപ്പെട്ടവനുമാക്കി അയാളെ മാറ്റാൻ ആ 3 വാചകങ്ങൾ ധാരാളമായിരുന്നുവെന്ന്. അയാളത് വായിച്ച നിമിഷം എന്നിൽ നിന്നും ഉർന്നുവീണ കുരുക്കിനെ എനിക്ക് തൊടാനായി. ഏറ്റവും ലളിതവും എന്നെ സംബന്ധിച്ച് മനോഹരവുമായ വാക്കുകളെ അയാൾ ഉച്ചരിച്ചു. നാദിറ എന്ന ഞാൻ, അഷ്കർ എന്ന നിങ്ങളുമായുള്ള നിക്കാഹ് ദുർബലപ്പെടുത്തിയിരിക്കുന്നു. 1st ഫസ്ക്, 2st ഫസ്ക്, 3st ഫസ്ക്, മുഫസ്ഖും ചൊല്ലിയിരിക്കുന്നു. വിവാഹമോചനത്തിന്റെ വിവിധങ്ങളായ വ്യവസ്ഥകളിൽ ആരും കേട്ടിരിക്കാൻ വഴിയില്ലാത്ത ഒരുതരം വിവാഹമോചന രീതിയായിരിക്കാം അത്. ഖാനിത്താത്ത് എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ നാദിറ തന്റെ ഭർത്താവായിരുന്ന അഷ്കറിനയച്ച വിവാഹമോചന പത്രമായിരുന്നു അത്. സ്ത്രീയെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹദൌർബല്യത്തിന്റെയും പേരിൽ ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ കെട്ടിയിടുന്ന സമൂഹത്തിനു നേരെ, അതിന് സമൂഹം കൂട്ടുപിടിക്കുന്ന മതനിയമങ്ങൾക്കെതിരെ, അതേ മതനിയമങ്ങളെ മുന്നിൽ നിർത്തി ആദ്യമേയുള്ള മനധൈര്യത്തോടൊപ്പം വിദ്യാഭ്യാസം കൊണ്ട് നേടിയ ഉറച്ച കാലടികൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുകയാണ് എഴുത്തുകാരിയായ ഫസീല മെഹറും അവരുടെ കഥാപാത്രമായ നാദിറയും. അനുസരണയുള്ള സ്ത്രീകൾ എന്നാണ് ഖാനിത്താത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം. എന്നാൽ ഒരാളുടെയും അടിമയല്ല എന്ന ബോധ്യത്തിൽ നിന്നുമുണ്ടാകേണ്ട അനുസരണ മാത്രമേ ഒരു സ്ത്രീക്ക് പാടുള്ളൂ എന്ന് ഈ കൃതി ഓർമ്മപ്പെടുത്തുന്നു. അവളുടെ അനുസരണയുടെ വക്കും മൂലയും ആഴവും പരപ്പും മറ്റൊരാൾ തീരുമാനിക്കുന്നതിലേക്ക് വരുന്നത് അവനവന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനാവാത്ത വിധം അവളുടെ തന്നെ നാശത്തിന്റെ ഹേതുവായി.

തീരുമെന്നും നാദിറ കാണിച്ചു തരുന്നു. ഒരു സാധാരണ കുടുംബത്തിലെ രണ്ടാമത്തെ പെൺകുട്ടിയായ നാദിറ തന്റെ പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ സമയത്ത് KCB ഉദ്യോഗസ്ഥനായ അഷ്കറിനെ വിവാഹം ചെയ്യാൻ നിർബന്ധിതയാവുന്നു. പഠനം മുടക്കൽ, പെൺകുഞ്ഞുണ്ടായതിന്റെ പേരിൽ കുറ്റപ്പെടുത്തൽ, അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കൽ തുടങ്ങി വിവാഹശേഷം നാദിറ അനുഭവിച്ച ദുരന്തങ്ങൾ ചില്ലറയായിരുന്നില്ല.

0: ും വിദ്യാഭ്യാസം സ്ത്രീക്ക് നൽകുന്ന കരുത്തും നോവലിന്റെ പ്രധാന മുഖങ്ങളാണ്. അനാവശ്യങ്ങളായ കഥാപാത്ര സൃഷ്ടികളോ അനാകർഷങ്ങളായ സാഹചര്യങ്ങളോ ഒന്നുപോലും ഇല്ലാത്ത വിധമാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നു മാത്രമല്ല, ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കരുത് എന്നുകൂടി ഖാനിതാദ് കാണിച്ചു തരുന്നു. ഏറ്റവും ചുരുക്കി പുസ്തകത്തെ ഇങ്ങനെ വായിക്കാം: തങ്ങളുടെ കാൽച്ചുവട്ടിൽ കഴിയേണ്ടവളാണ് സ്ത്രീ എന്ന് കരുതുന്ന എല്ലാ പുരുഷന്മാർക്കും ആത്മധൈര്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒരു സ്ത്രീ നൽകിയ നല്ല കനത്ത മറുപടിയാണ് ഖാനിതാദ്.
1: ഫസീല മെഹർ എഴുതിയ നോവൽ ഖാനിതാദിനെ പരിചയപ്പെടുത്തിയത് മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്.
0: തൂലിക.
2: ഇടിയു എഡ്യൂക്കേഷൻ മോൾ കച്ചേരിപ്പടി മഞ്ചേരി.
3: തൂലിക
2: കേൾക്കാം തിങ്കളാഴ്ച രാവിലെ 7:50.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
12: ആകെ പേടിയാവുന്നു ഡോക്ടർ.
11: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
12: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: ഇന്ന് ദഫ്മുട്ട് കേൾക്കാം. മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. ദഫ് എന്നും തപ്പിട്ട എന്നും അറിയപ്പെടുന്ന സംഗീതോപകരണം കയ്യിലേന്തിയുള്ള നൃത്തമായതുകൊണ്ടാണ് ദഫ്മുട്ട് എന്ന പേര് വന്നത്. ആറോ അതിലധികമോ കലാകാരന്മാരുടെ സംഘമാണ് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ഒരാൾ പാടുകയും ബാക്കിയുള്ളവർ ഏറ്റുപാടുകയും ചെയ്യും. ചടുലമായ ചുവടുകൾക്കൊപ്പം ദഫിൽ താളം പിടിച്ചും പ്രത്യേക രീതിയിൽ ചുഴറ്റിയും വീശിയുമുള്ള നൃത്തം കാണികളെ പിടിച്ചിരുത്തുന്നതാണ്. രക്തസാക്ഷികളെയും വീരന്മാരെയും പ്രകീർത്തിക്കുന്നവയാണ് ദഫ്മുട്ടിനുപയോഗിക്കുന്ന പാട്ടുകൾ. ഇന്ന് ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത് കോട്ടയ്ക്കൽ നജീബും സംഘവും.

0: കോട്ടയ്ക്കൽ നജീബും സംഘവും അവതരിപ്പിച്ച ദഫ്മുട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യാ മേഖലയിലെ 3 ദിവസത്തെ സോൺ 2 സമ്മേളനത്തിന് ഇന്ന് ചണ്ഡിഗഡിൽ തുടക്കം. ഹരിയാന നിയമസഭ സംഘടിപ്പിക്കുന്ന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദീനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കൊല്ലം ചവറയിൽ അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാക്കയിലെ ബഗർഹട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ഡാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഇന്നാണ്.
3: FM പ്രധാന വാർത്തകൾ
4: കേൾക്കൂ. വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
4: പൊരുളും പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110887.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27

0: ട്രെയിൻ നമ്പർ 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 17 മിനിറ്റ് വൈകി 8:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 ട്രെയിൻ നമ്പർ 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
5: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
5: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
5: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ഫോൺ 9495777174.
8: കരിയർ ടിപ്സ്. ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് BPO ഈ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല BV.
9: ശാരീരിക വൈകല്യമുള്ള വ്യക്തികളുടെ ചലനശേഷിയും പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ മേഖലയാണ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. രണ്ട് പ്രധാന പഠനശാഖകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കോഴ്സ്. പ്രോസ്തെറ്റിക്സ് എന്നാൽ രോഗം കാരണമോ ആക്സിഡന്റ് കാരണമോ അല്ലെങ്കിൽ ജന്മനാ ഉള്ളതോ ആയ വൈകല്യങ്ങൾ കാരണം ശരീരത്തിൽ നിന്ന് കൈകളോ കാലുകളോ നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ശരീരത്തിനോട് അനുസൃതമായ ഘടനയോടുകൂടി കൃത്രിമ അവയവങ്ങൾ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്യുകയും ഘടിപ്പിക്കുകയും ചെയ്യുന്ന പഠനശാഖയാണ് ഇത്. ഓർത്തോട്ടിക്സ് എന്നാൽ ശരീരഭാഗങ്ങളുടെ വൈകല്യം പരിഹരിക്കാനോ തളർച്ച ബാധിച്ച ഭാഗങ്ങൾക്ക് താങ്ങായി നൽകാനോ വേദന കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ്. നട്ടലിന് പരിക്കേറ്റവർ, പോളിയോ ബാധിച്ചവർക്കും സ്ട്രോക്ക് വന്നവർക്കും പരിക്കുകൾ മൂലം വൈകല്യം സംഭവിച്ചവർക്കും ഓർത്തോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരാനോ പരസഹായമില്ലാതെ ജീവിക്കാനോ സാധിക്കും. ബ്രേസുകൾ, ഉദാഹരണത്തിന് നീ ബ്രേസ്, സ്പൈനൽ ബ്രേസ്, സ്പ്ലിൻഡുകൾ, കാലിപ്പറുകൾ, പ്രത്യേകതരം ചെരുപ്പുകൾ എന്നിവയെല്ലാം ഓർത്തോട്ടിക്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. രോഗിയെ പരിശോധിച്ച് ആവശ്യത്തിനനുസരിച്ച് കൃത്യമായ അളവുകൾ എടുക്കുക, ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്യുക, രോഗിയിൽ ഘടിപ്പിക്കുക, അവർക്ക് പരിശീലനം നൽകുക എന്നതൊക്കെയാണ് BPO പ്രൊഫഷണലുകളുടെ ചുമതലകൾ. 4.5 വർഷമാണ് BPO കോഴ്സിന്റെ കാലാവധി. ഇതിൽ 6 മാസം ക്ലിനിക്കൽ ഇന്റേൺഷിപ്പാണ്. +2 തലത്തിൽ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്കൊപ്പം ബയോളജിയോ മാത്തമാറ്റിക്സോ പഠിച്ചവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലോ പ്രത്യേക എൻട്രൻസ് പരീക്ഷകൾ വഴിയോ ആണ് പ്രവേശനം നൽകുന്നത്. ഇന്ത്യയിൽ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ മാത്രമാണ് കോഴ്സ് നൽകി വരുന്നത്. അവ ഏതെല്ലാമെന്ന് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തൃശൂർ +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത്. SVNIR TAR ഒഡീഷ, NILD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി കൽക്കത്ത, NIEPMD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ചെന്നൈ എന്നീ 3 കേന്ദ്രങ്ങളിലേക്ക് ഒരു പൊതുപരീക്ഷ വഴി കോഴ്സിന് ചേരാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മുംബൈ മറ്റൊരു മികച്ച സ്ഥാപനമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലും കോഴ്സ് നൽകി വരുന്നുണ്ട്. തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ

0: അംഗീകാരമുണ്ടായിരിക്കണം. വിദേശ രാജ്യങ്ങളിൽ കരിയർ ആഗ്രഹിക്കുന്നവർ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് അക്രഡിറ്റേഷൻ ഉള്ള സ്ഥാപനങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്.
1: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
6: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
10: ശനിയും ഞായറും രാവിലെ 7:50.
9: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
11: സമയം 8:11.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
13: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
3: കുട്ടികൾ കളിക്കട്ടെ.
12: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
3: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
14: സൈബർ ജാലകം.
15: യൂട്യൂബ് വീഡിയോകൾ എങ്ങനെ വെബ്സൈറ്റുകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എംബഡ് ചെയ്യാം?
16: യൂട്യൂബിലെ വീഡിയോകൾ യൂട്യൂബിലോട്ട് എത്താതെ തന്നെ മറ്റ് വെബ്സൈറ്റുകളിലും പ്ലാറ്റ്ഫോമുകളിലും വെച്ച് കാണുവാൻ സാധിക്കുന്ന സംവിധാനമാണ് വീഡിയോ എംബെഡിംഗ്. യൂട്യൂബിലെ ഒരു വീഡിയോ മറ്റ് വെബ്സൈറ്റുകളിൽ എംബെഡ് ചെയ്യുവാനായി ഇനി പറയുന്ന സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ആദ്യം കമ്പ്യൂട്ടറിൽ youtube.com എന്നുള്ള വെബ്സൈറ്റ് എടുക്കുക. ഇതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ youtube.com എന്നത് ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താലും മതി. നിങ്ങൾക്ക് ഏത് വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റാണ് എംബെഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിച്ച് ആ വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഷെയർ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ എംബെഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു HTML കോഡ് അവിടെ കാണും. ആ കോഡ് കോപ്പി ചെയ്യണം. ഇതാണ് എംബെഡ് ചെയ്ത വീഡിയോയുടെ കോഡ്. ഇനി ഏത് വെബ്സൈറ്റിലാണോ നിങ്ങൾക്ക് ഈ വീഡിയോ എംബെഡ് ചെയ്യേണ്ടത് അതിൻ്റെ HTML കോഡിൽ ഈ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യണം. ഇനി ഏത് വെബ്സൈറ്റിലാണോ നിങ്ങൾക്ക് വീഡിയോ എംബെഡ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിൻ്റെ HTML കോഡിൽ ഇപ്പോൾ കോപ്പി ചെയ്തെടുത്ത ഭാഗം പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ആ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു തടസ്സവും കൂടാതെ വീഡിയോ കാണാൻ പറ്റും. വെബ്സൈറ്റ് ഉപയോഗിക്കുന്നയാൾ യൂട്യൂബിലേക്ക് പ്രത്യേകം വരേണ്ടതില്ല. സാധാരണഗതിയിൽ യൂട്യൂബിലോട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എംബെഡിംഗ് ഓപ്ഷൻ ഡീഫോൾട്ടായി ഓൺ ആയിരിക്കും. ഇത് ഓഫാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അലോ എംബെഡിംഗ് എന്നുള്ളത് അൺടിക് ചെയ്യണം. വാട്സാപ്പിൽ ചില യൂട്യൂബ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിലോട്ട് പോകാതെ വാട്സാപ്പിൽ തന്നെ പ്ലേ ആകുന്നത് കണ്ടിട്ടില്ലേ? ഇതും എംബെഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എംബെഡ് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി പറയാം. ആദ്യം youtube.com എന്നത് ഒരു കമ്പ്യൂട്ടറിൽ തുറക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ബ്രൗസറിൽ തുറന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രണ്ടാമതായി, ഏത് വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റാണ് എംബെഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് അത് തുറക്കുക.

0: ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞ് എംബഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ കാണുന്ന കോഡ് കോപ്പി ചെയ്യണം. ഇനി ഏത് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾക്ക് ഈ വീഡിയോ എംബഡ് ചെയ്യേണ്ടത്, അവിടെ ഇപ്പോൾ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്താൽ മതി.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ആ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: രസമുകുളം. നമ്മൾ മലയാളികൾക്ക് ഊണിനൊപ്പം ഒരു അച്ചാർ കിട്ടിയാൽ വളരെ തൃപ്തിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈത്തപ്പഴം നാരങ്ങ അച്ചാറാണ്. ഈ അച്ചാർ വളരെ രുചികരമാണെന്ന് മാത്രമല്ല, കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു 5 ചെറുനാരങ്ങയെടുത്ത് കഴുകി തുടച്ച് 10 മിനിറ്റ് നേരം ആവിയിൽ വേവിക്കണം. 6 വെളുത്തുള്ളിയല്ലി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുവെക്കണം. 15 ഈന്തപ്പഴം കുരുകളഞ്ഞതും ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയും നീളത്തിൽ കീറിയെടുക്കണം. ഇനി വേണ്ടത് 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളകുപൊടിയും 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കടുകും ഉലുവയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയുമാണ്. ആവിയിൽ വേവിച്ച ചെറുനാരങ്ങ നീളത്തിൽ കഷ്ണങ്ങളാക്കി കുരുകളഞ്ഞെടുക്കണം. അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലെണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ മുറിച്ചുവെച്ച വെളുത്തുള്ളി ഇഞ്ചി കഷ്ണങ്ങളും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയതിനു ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എന്നിവയും ചേർത്ത് യോജിപ്പിക്കാം. തീ കുറച്ചുവെച്ച് ഇതിലേക്ക് ഈത്തപ്പഴവും ആവിയിൽ വേവിച്ചെടുത്ത ചെറുനാരങ്ങ കഷ്ണങ്ങളും ചേർത്ത് നന്നായി ഇളക്കണം. ഇനി തീ അണയ്ക്കാം. തണുത്തതിനു ശേഷം വൃത്തിയുള്ള ഉണങ്ങിയ ചില്ലുകുപ്പികളിലാക്കി സൂക്ഷിക്കാം. അച്ചാർ കൂടുതൽ കാലം കേടാകാതിരിക്കാൻ ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണ അച്ചാർ ഭരണിയുടെ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈത്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ആവിയിൽ വേവിച്ച ചെറുനാരങ്ങ നീളത്തിൽ കഷ്ണങ്ങളാക്കി കുരുകളഞ്ഞെടുക്കണം. അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലെണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ മുറിച്ചുവെച്ച വെളുത്തുള്ളി ഇഞ്ചി കഷ്ണങ്ങളും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയതിനു ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എന്നിവയും ചേർത്ത് യോജിപ്പിക്കാം. തീ കുറച്ചുവെച്ച് ഇതിലേക്ക് ഈത്തപ്പഴവും ആവിയിൽ വേവിച്ചെടുത്ത ചെറുനാരങ്ങ കഷ്ണങ്ങളും ചേർത്ത് നന്നായി ഇളക്കണം. ഇനി തീ അണയ്ക്കാം. ഇപ്പോൾ ഈത്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന രീതി മനസ്സിലായല്ലോ. രസമുകുളം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
1: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
4: ഇനി കേൾക്കാം തേനീശൽ.
5: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
6: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യു ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ആലം അകന്തം നെബിതാമും വളർന്നിടയി പരമ്പരാഗത മാപ്പിളപ്പാട്ടുകളുടെ സകല ചേരുവകളും കോർത്തിണക്കിയ അതിമനോഹരമായൊരു രചനയിൽ വിരിഞ്ഞ മാപ്പിളപ്പാട്ടാണ് ഇന്ന്. ടി പി അബ്ദുള്ള ചെറുവാടി രചിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയത് കെ വി അബൂട്ടി, പാടിയത് യേശുദാസ്.

0: ടി പി അബ്ദുള്ള ചെറുവാടിയുടെ വരികൾക്ക് കെ വി അബൂട്ടി ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഐ ക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
0: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യു ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
1: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടിവരുന്നാ തോന്നണ.
2: നമ്മളെ പുലാമന്തോൾ വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
3: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
4: പ്രിയമുള്ളവരെ, എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം പറയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏതാണ്? ഉത്തരം, ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി. കേരള സർക്കാർ ആറളം വന്യജീവി സങ്കേതത്തെ ഔദ്യോഗികമായി ആറളം ചിത്രശലഭ സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ചെയ്തത്. ആറളം ഫാം പ്രദേശം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച 1984 യഥാർത്ഥ വിജ്ഞാപനത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ഈ പുനർനാമകരണം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തായി കണ്ണൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.

നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നതുപോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണം. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് FM ശുഭദിനം ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റൂർ, കൂടെ രേഷ്മ BP. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ്.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

ും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജെറിയാട്രിക്സ് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആസിഫ നാസറാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ചേർന്നിരുന്നു. ഡോക്ടറെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
0: ഏത് പ്രായം മുതലാണ് പ്രതിരോധ വാക്സിനേഷൻ എടുക്കേണ്ടത്? അതിന് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയുണ്ടോ? അതല്ല, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു തുടങ്ങി, അല്ലെങ്കിൽ വയസ്സിനേക്കാൾ കൂടുതൽ ശരീരത്തിന് അവശത വന്നു എന്ന് തുടങ്ങുമ്പോഴാണോ? എങ്ങനെയാണ്, ഏത് ഘട്ടത്തിലാണ് ഈ വാക്സിനേഷൻസ് എടുക്കേണ്ടത്?
2: സാധാരണയായി 50-60 വയസ്സിന് മേലെയുള്ളവർക്ക് ഈ വാക്സിനേഷൻസ് എല്ലാം എടുക്കാവുന്നതാണ്. പ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് പല രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും എടുക്കേണ്ട കുത്തിവയ്പ്പുകൾ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, TT അല്ലെങ്കിൽ ഡിഫ്തീരിയ വാക്സിൻ, ഹെർപിസോസ്റ്റർ വാക്സിൻ, Hepatitis B വാക്സിനേഷൻ ആണ്.
0: ഡോക്ടർ ഇപ്പം ഒരുപാട് വാക്സിനേഷനെ കുറിച്ച്, പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഓരോ വാക്സിനും ഏതെല്ലാം രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എന്നുകൂടി ഒന്ന് വിശദമായി പറഞ്ഞാൽ നന്നായിരുന്നു.
2: ഇൻഫ്ലുവൻസ വാക്സിൻ സാധാരണമായിട്ട് ഒരു ന്യൂമോണിയ വരാതിരിക്കാൻ അല്ലെങ്കിൽ വൈറൽ ഫ്ലൂ വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അത് വർഷത്തിൽ ഒരിക്കൽ എടുക്കാം. ന്യൂമോകോക്കൽ ന്യൂമോണിയ അതുപോലെ മെനിഞ്ചൈറ്റിസ് ഉള്ള അസുഖം വരാതിരിക്കാൻ എടുക്കുന്ന വാക്സിനേഷനാണ്. TT സാധാരണമായിട്ട് നമ്മൾ ഒരു മുറിവ് വരുമ്പോൾ എടുക്കുന്നതാണ്. കൂടാതെ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതും നല്ലതായിരിക്കും. ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപിസോസ്റ്റർ വാക്സിൻ ഒരു ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞിട്ട് നിർമ്മിച്ചുള്ള എന്ന രോഗം വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്സിനേഷനാണ്. Hepatitis B മഞ്ഞപ്പിത്തം പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. പ്രമേഹം അതുപോലെ വൃക്ക രോഗങ്ങളുള്ളവർ എടുക്കുന്നത് കുറച്ചും കൂടെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്ന പ്രായമായവർ അവരുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരമേ വാക്സിനേഷൻ എടുക്കാൻ പാടുള്ളൂ.
0: പൊതുവെ പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കുമെല്ലാം ഏറെ ആശ്വാസപ്രദമാണ് പാലിയേറ്റീവ് കെയർ. ഈ ജെറിയാട്രിക്സും പാലിയേറ്റീവ് കെയറും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എന്തെല്ലാമാണ്?
2: പാലിയേറ്റീവ് കെയർ സാധാരണമായിട്ട് സിവിയർ അല്ലെങ്കിൽ ദീർഘകാലമോ ആയ രോഗമുള്ളവരെ വേദനയും അവരുടെ ബുദ്ധിമുട്ടും കുറയ്ക്കാൻ നൽകുന്ന ഒരു പരിചരണമാണ്. ഇവിടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തുക എന്നതല്ല ലക്ഷ്യം. രോഗിയുടെ കംഫർട്ട് കെയർ അതുപോലെ തന്നെ ജീവിത ഗുണമേന്മ മെച്ചപ്പെടുത്തുകയാണ് പ്രധാനം. ഉദാഹരണത്തിന് അഡ്വാൻസ്ഡ് ആയ രോഗങ്ങൾ, ഗുരുതരമായ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ക്യാൻസർ ഇന്ന രോഗങ്ങൾക്കാണ് കുറച്ചും കൂടെ പാലിയേറ്റീവ് കെയർ ഉത്തമം. വേദന നിയന്ത്രണം, മാനസിക പിന്തുണ, കുടുംബ സപ്പോർട്ട് എന്നിവ ഉൾപ്പെടെ ആശ്വാസ പരിചരണമാണ് പാലിയേറ്റീവ് കെയറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരേ സമയം ഗുരുതര രോഗമുള്ള വയോധികരിൽ ജെറിയാട്രിക്കും പാലിയേറ്റീവ് കെയറും ആവശ്യമാവാറുണ്ട്. എന്നാൽ ജെറിയാട്രിക് കെയറിൽ നല്ലൊരു ആരോഗ്യവും സ്വതന്ത്ര ജീവിതം നിലനിർത്തുക, കൂടാതെ ദീർഘകാല ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്.
0: പ്രായമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക വഴി കുടുംബത്തിന് തന്നെ ഒരു താങ്ങാവുകയാണ് ജെറിയാട്രിക്സ് എന്ന വിഭാഗം. ഇതിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കെന്താണ്?
2: പ്രായമായവരിൽ മരുന്നിനേക്കാൾ കൂടുതൽ വേണ്ടത് അവരുടെ ബന്ധുക്കളുടെയും മക്കളുടെ സ്നേഹവും പരിചരണവും അതുപോലെ തന്നെ സാമൂഹിക സമ്പർക്കവുമാണ്. ഇതിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക സഹായിക്കുന്നു. വയോധികർ സമൂഹത്തിന്റെ അനുഭവ സമ്പത്താണ്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും മാന്യമായ ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുന്നത് കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് നമ്മുടെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളുണ്ട്. പ്രായമായവരോട് ആദരവോടെ പെരുമാറുക. അച്ഛനമ്മമാരുടെ ചികിത്സകൾക്ക് മക്കളും സമയം കണ്ടെത്തണം. സുരക്ഷിതമായ വീട്ടു

0: പരിസരം ഒരുക്കുക, വീഴ്ചകൾ ഒഴിവാക്കാൻ സഹായകരമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, മാനസിക പിന്തുണ നൽകുക, ഏകാന്തത കുറയ്ക്കാനുള്ള സാമൂഹിക പങ്കാളിത്തമുള്ള പരിപാടികൾ സജ്ജമാക്കുക. ഉദാഹരണത്തിന് പകൽ വീട്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, സോഷ്യൽ ഗ്യാതറിംഗ്, ഡേ കെയർ ഹോംസ് ഫോർ എൽഡർലി. അതുപോലെ തന്നെ വ്യായാമ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതും നല്ലതാണ്. ഇതിലൂടെ ലഘുവായ നടത്തം, യോഗ, ബ്രീത്തിങ് എക്സസൈസ് എന്നിവ ശരീരശക്തിയും മാനസിക ശാന്തിയും വർദ്ധിപ്പിക്കും. മരവി രോഗങ്ങളുള്ളവർക്ക് മെമ്മറി ക്ലിനിക് ക്യാമ്പ്സും അതുപോലെ തന്നെ പരിചരണം നൽകുന്നവർക്കുള്ള പിന്തുണ സംവിധാനങ്ങളും ഉറപ്പാക്കണം. പിന്നെയുള്ളതാണ് പുനരധിവാസ സേവനങ്ങൾ. അത് വീട്ടിൽ തന്നെ ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പഞ്ചായത്തും ഓരോ വയോധിക ക്ലിനിക് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും.
1: പലപ്പോഴും തങ്ങളുടെ സ്ഥാനമാനങ്ങളെ ഒക്കെ വിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ പൊസിഷൻസ് അത് കീപ്പ് ചെയ്യാനാണ് പല ആളുകളും ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പകൽ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകളിലേക്ക് പോകുവാനുള്ള ഒരു മടി ഉണ്ടാവാറുണ്ട്. ഇത്തരം അവസ്ഥയിൽ ഇവരെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുമിച്ച് യാത്രകൾ പോവുക, ഒരുമിച്ച് മറ്റ് വിനോദ പരിപാടികളിൽ ഏർപ്പെടുക, അതിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരും. അവരെ അവിടേക്ക് എത്തിക്കുവാനുള്ള ഒരു പങ്ക് നമ്മുടെ സമൂഹത്തിനും കൂടി ഇല്ലേ?
0: തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് ഇതിൽ വലിയ പങ്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതുപോലെ ഡേ കെയർ ഹോംസ്. ഈ ഡേ കെയർ ഹോംസ് ഒരു ആരോഗ്യ പ്രവർത്തകർ നടത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ശാരീരികവും മാനസിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ ഗ്യാതറിംഗ്, അത് റിട്ടയർഡ് ആയ ആൾക്കാരുടെ ഒരു സോഷ്യൽ ഗ്യാതറിംഗ്, അതിൽ എപ്പോഴും അവരോട് എൻഗേജ്ഡ് ആവാൻ ശ്രദ്ധിക്കുക. കളികളാവാം, ലീഷർ ആക്ടിവിറ്റീസ്, ഇതിലൂടെ ഒരുവിധം ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത ഒഴിവാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കൂടാതെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട്, മക്കളുടെ സപ്പോർട്ട് ധാരാളം ആവശ്യമായി വരാറുണ്ട്. കൂടാതെ വിനോദയാത്രയിൽ മാതാപിതാക്കളെയും പങ്കാളിയാക്കുക. മാതാപിതാക്കൾക്കും കൂടി യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. സമൂഹത്തിലെ ആശാ വർക്കേഴ്സ്, അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ, യുവജന കൂട്ടായ്മകൾ, വയോജനങ്ങളുടെ സാമൂഹിക വളർച്ചയ്ക്ക് ഇവർക്കെല്ലാം ധാരാളമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അവരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കാൻ നമുക്ക് ഹോം കെയർ അല്ലെങ്കിൽ പാലിയേറ്റീവ് സർവീസസ് അവൈലബിൾ ആണ്. ഇവിടെ ഡോക്ടറും നഴ്സും വീട്ടിൽ പോയി സേവനങ്ങൾ കൊടുക്കും. അതുകൂടാതെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വയോജനങ്ങൾക്ക് ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാം.
1: പ്രായമായവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഡോക്ടർക്ക് നൽകാനുള്ളത്?
0: ഒരു ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കണം. ഉദാഹരണത്തിന് ബാലൻസ്ഡ് ഡയറ്റ്, മതിയായ വെള്ളം കുടിക്കുക, നല്ല ഉറക്കം കിട്ടാൻ ശ്രമിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം, ലഘുവായ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക, ഡെയിലി ഒരു 30 മിനിറ്റ് നടത്തം അല്ലെങ്കിൽ സൈക്ലിംഗ്, സ്വിമ്മിംഗ് ഇന്ന വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക, റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക, മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുക, മാനസിക ഉല്ലാസം നിലനിർത്തുന്ന പ്രവൃത്തികൾ ചെയ്യുക, വയോജനങ്ങളുടെ പ്രത്യേക പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാനും ശ്രദ്ധിക്കുക. ഇതിലൂടെ കൂടുതൽ വർഷങ്ങൾ ആരോഗ്യത്തോടെ നന്നായി ജീവിക്കാൻ സാധിക്കും.
1: പ്രായമായവരുടെ ചികിത്സാ രീതികളും അവർക്ക് ലഭിക്കേണ്ട സാമൂഹിക പിന്തുണയും എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജെറിയാട്രിക്സ് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആസിഫ നാസറാണ്. ഡോക്ടറുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: നന്ദി.
2: സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
2: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
4: ആരോഗ്യം സർവദനാപ്രദാനം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
6: നിങ്ങൾക്കായി സമർപ്പിച്ചത്
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 40 സെക്കൻഡ്. ഇപ്പോൾ ചിത്രമഞ്ചേരി. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടഗാനത്തിനൊപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0

0 4 8 3 2 9 8 3 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0
0484 8320 300 0484 8320 800 ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബി പി രേഷ്മ. സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, സെയ്തലവി എന്നിവർ. സ്റ്റുഡിയോ സഹായവുമായി കൂടെയുള്ളത് രവി മേലാറ്റൂർ.

0: അപ്പോൾ ചിത്രമഞ്ജരിയിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, ആ ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ആ, പേര് സുരേഷ്.
0: സുരേഷ് എവിടുന്ന് വിളിക്കണു?
1: കടമ്പഴിപ്പുറം.
0: കടമ്പഴിപ്പുറം അല്ലേ?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: അത് ശരി. പാലക്കാട് ജില്ല?
1: അതെ അതെ, പാലക്കാട് ജില്ല. ഞാൻ ഇപ്പൊ വൈഫിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, തിരുവേപ്പുറ. അങ്ങനെ കണക്ഷൻ കിട്ടില്ല.
0: അപ്പൊ പോകുന്ന വഴിയാണോ വിളിക്കുന്നത്?
1: പോകുന്ന വഴിയാണ്. അതെ അതെ.
0: വണ്ടി സൈഡ് ആക്കിട്ട് വിളിക്കോ?
1: ഇല്ല, ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ല.
0: അയ്യോ, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിലാണോ? ഡ്രൈവ് ചെയ്ത്
1: ബ്ലൂടൂത്ത് അല്ല, ഇതാണ് കണക്ഷനാണ്.
0: എന്നാലും അങ്ങനെ ചെയ്യരുതെന്നല്ലേ? സൈഡ് ആക്കണം. അതെ,
1: ശരി ശരി ശരി ശരി.
0: പിന്നെ എന്തൊക്കെയാണ്?
1: പോകുമ്പോ എനിക്ക് കിട്ടാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, രണ്ടു മൂന്ന് വട്ടം കിട്ടിയില്ല.
0: അതെ,
1: ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്.
0: അപ്പൊ എന്തോ നല്ല, അതെ, നല്ല ഭാഗ്യമുള്ള ദിവസമാണെന്ന്.
1: അതെ അതെ അതെ അതെ.
0: എന്താ ചെയ്യണേ പറഞ്ഞില്ല.
1: ഞാൻ അവിടെ SBIയിലാണ്, ചെർപ്പുളശ്ശേരി.
0: അത് ശരി.
1: ബാങ്കിലാണ്.
0: പിന്നെ വീട്ടിലെ വിശേഷം, നാട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞോളൂ.
1: സുഖം സുഖം. മഴയല്ലേ? ഒരു ഒഴിവായിരുന്നു. ഇന്നിപ്പോ കാലാവസ്ഥ മഴ തന്നെയാണ്.
0: മഴ പെയ്യട്ടെ അല്ലേ?
1: അതെ, പെയ്യട്ടെ.
0: അതെ അതെ, കൊറേ നമ്മള് നന്നായിട്ട് ചൂടൊക്കെ അനുഭവിച്ചതല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: മഴ പെയ്യേണ്ട സമയത്ത് പെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് പിന്നീടാണല്ലോ അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ?
1: എനിക്ക് പാട്ട് പിന്നെയും പിന്നെയും ആരോഗ്യനാവിനെ, അങ്ങനെ ഒരു പാട്ടില്ലേ,
0: കൃഷ്ണഗിരിയിൽ ഒരു പ്രണയകാലത്ത്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അത്.
0: അതെയോ? പിന്നെ പാട്ട് പാടുന്ന ആളാണോ?
1: അല്ലല്ലല്ല,
0: വെറുതെ പറഞ്ഞ ഒഴിയാണോ?
1: അല്ലല്ല
0: അല്ല, പാടുന്ന ആളാണെങ്കിൽ പാടിക്കോളൂ.
1: അല്ലല്ലേ.
0: ഇതില് കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് പിന്നെയും പിന്നെയും അല്ലേ? ആര് പാടിയതാണ് കേൾക്കേണ്ടത്? യേശുദാസ് പാടിയതാണോ അതോ ദാസേട്ടൻ പാടിയതാണ് കേക്കണ്ടത് അല്ലേ? വേറെ എന്തൊക്കെയാണ് പിന്നെ? വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ, കിട്ടിയതല്ലേ? അതെ. ജോലിയൊക്കെ സുഖമായിട്ട് പോണോ? അപ്പൊ എന്നാ പാട്ട് കേട്ടാലോ നമുക്ക്. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഇന്ന് നല്ലൊരു ദിവസമാണ്, വിളിച്ചതിൽ സന്തോഷം.
1: ഭയങ്കര സന്തോഷം.
0: അതെ, അവിടെ നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? ഇത് കിട്ടുന്നുണ്ടോ FM? അതെല്ലേ, ഈ മഞ്ചേരി FM-ന്റെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
1: എല്ലാം ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
0: അതെല്ലേ, അത് ഇടയ്ക്ക് മാറ്റിയിട്ട് എന്ന് ആക്കിക്കോളൂ.
1: അതെ അതെ, ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ. അപ്പൊ എന്നാ വീട്ടിലെല്ലാവരടുത്തും അന്വേഷണം പറയൂ, നമുക്ക് ഈ പാട്ട് കേൾക്കല്ലേ?
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വെൽക്കം. അപ്പോ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ പാട്ട് പാടിയത് യേശുദാസാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഹലോ.
3: ഹലോ, നമസ്കാരം മാഡം.
2: നമസ്കാരം, ചിത്രമഞ്ചേരിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
3: എറണാകുളം പ്രദീപ് കുമാർ.
2: എറണാകുളം പ്രദീപ് കുമാർ. എറണാകുളത്തുനിന്ന് ആദ്യമായിട്ട്.

0: ആണല്ലോ ഒരാള്.
1: ഇല്ല മാഡം, ഞാൻ എടുക്കുമ്പോൾ വിളിച്ചിട്ടുണ്ട്, കഴിഞ്ഞതാണ്.
0: അതെയോ, കഴിഞ്ഞ കൊല്ലം വിളിച്ചതാണ് അല്ലേ?
1: ആ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. എന്റെ അറിവില്
0: ആ
1: രണ്ടു മൂന്ന് തവണ കിട്ടിയിട്ടുണ്ട്.
0: ആ രണ്ടു മൂന്ന് തവണ കിട്ടിയിട്ടുണ്ട് അല്ലേ മുൻപ്.
1: മേഡത്തിനോട് ആദ്യം
0: ആ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കണേ.
1: അതെ അതെ.
0: ആ എറണാകുളത്തെ എവിടെയാ?
1: എറണാകുളം നമ്മുടെ പാലാരി വട്ടില്ലേ,
0: ആ പാലാരി വട്ടാണോ?
1: അതിന്റെ അടുത്തായിട്ട് വരും.
0: ആ അത് ശരി. എന്ത് ചെയ്യണു?
1: ഈ തലച്ചന്റെ പേരാണ് എളമക്കര.
0: ആ എളമക്കര കേട്ടിട്ടുണ്ട്.
1: ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല മാഡം, ബ്ലൈൻഡ് ആണ്.
0: ആ അത് ശരി. പേരെന്തായിരുന്നു പറഞ്ഞേ?
1: പ്രദീപ് കുമാർ.
0: ആ പ്രദീപ് കുമാർ അല്ലേ, സോറി ട്ടോ ഞാൻ വിട്ടുപോയി.
1: പ്രദീപ്.
0: ആ പ്രദീപ് കുമാർ, മനസ്സിലായി മനസ്സിലായി. ആ
1: മാഡത്തിന്റെ പേരെന്താ?
0: രേഷ്മ.
1: ഓക്കെ ഓക്കെ.
0: പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖാണോ?
1: ആവശ്യപ്പെട്ട പാട്ട്
0: ദീപ് എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് പാടോ? പാടുന്ന ആളാണോ? കേട്ടാസ്വദിക്കും. ആ ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: ഞാനും എന്റെ അനിയന്റെ പേടും. അമ്മ ഒന്നര കൊല്ലമായി പോയിട്ട്.
0: ആ അത് ശരി.
1: എന്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു.
0: ആ ആ ആ ഇപ്പൊ അനിയന്റെ കൂടെയാണ് താമസം.
1: അനിയന്റെ അല്ല, എന്റെ വീട്ടില് എന്റെ അനിയന്റെ മോന് ഇവിടെയുണ്ട്.
0: ആ അത് ശരി.
1: അനിയനാവാൻ കുറച്ച് പടിഞ്ഞാത്ത പോണം.
0: ആ ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തൊക്കെ?
1: ഈ പാട്ട് എനിക്ക് സുഹൃത്തുക്കൾ മലപ്പുറത്തുണ്ട്.
0: ആ മലപ്പുറമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അല്ലേ?
1: ഉണ്ട് ഉണ്ട് ഉണ്ട്. ജനുവരിയിൽ അവിടെ വന്നതാണ്, അങ്ങാടിപ്പുറം.
0: ആ അങ്ങാടിപ്പുറം ഓക്കെ.
1: അവിടെ സൂര്യേന്ദ്രന്റെ കോമളം, സൂര്യേന്ദ്രന്റെ വീട്ടില്.
0: ആ കോമളം സുരേന്ദ്രൻ അല്ലേ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണോ അത്?
1: രണ്ടാഴ്ച ചെയ്യുന്നതാണ്. പിന്നെ അതുകൊണ്ട് കമല ശ്രീനിവാസൻ.
0: കമല ശ്രീനിവാസൻ.
1: ആ പിന്നെ ബേബി ബാലൻ.
0: ബേബി ബാലൻ.
1: ഒരു അനിയത്തി കൂടി ഉണ്ട് അവിടെ അങ്ങാടിപ്പുറത്ത്, ജാനകി.
0: ജാനകി. ഇവരൊക്കെ അങ്ങാടിപ്പുറംകാരാണോ?
1: അല്ലല്ലോ, മലപ്പുറത്താണ്.
0: ആ ഓക്കെ ഓക്കെ.
1: മലപ്പുറത്ത്.
0: ആ
1: ദ്വീപിലെ
0: ഏത് പാട്ടാ വേണ്ടത്? കടലെ നീലക്കടലെ എന്നല്ല, നല്ല പാട്ടാണല്ലോ അല്ലേ? ആ അത് ശരി. അപ്പൊ എന്നാ ഇവർക്കൊക്കെ ആയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ. ഓക്കെ ഓക്കെ, വെൽക്കം. അപ്പൊ ഇനിയും വിളിക്കാട്ടോ, വിളിച്ചതില് സന്തോഷം. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ചിത്രം ദ്വീപ്, പാടിയത് തലത്ത് മെഹമ്മൂദ്, ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് ബാബുരാജ്.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരി, തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04-83-29-50-300, 04-83-29-50-800. അപ്പോൾ ചിത്രമഞ്ജരിയിലെ അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ റസിയ.
1: റസിയ ചെറുതുരുത്തി. ആഹാ, നമ്മളെ കലാമണ്ഡലത്തിന്റെ അടുത്താണല്ലേ.
2: അതെ അതെ.
1: എന്താ റസി, എന്ത് ചെയ്യണു?
2: ഞാന് ജോലിക്ക് പോകുന്നുണ്ട്, ചെറുതായിട്ടൊരു ജോലി. ഒരു ഷോപ്പിലാണ്.
1: പിന്നെ വേറെന്തൊക്കെയാ വീട്ടില്? ആരൊക്കെയാ ഉള്ളത്
2: വീട്ടില്? ഞാന് എന്റെ രണ്ട് മക്കള്.
1: സ്കൂളുള്ളോണ്ട്
2: ഹസ്ബൻഡ്. ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് 6 വർഷം കഴിഞ്ഞു.
1: ഓ, അത് ശരി. പിന്നെ മക്കളൊക്കെ വലിയ കുട്ടികളാണോ അതോ ചെറിയ കുട്ടികളാണോ?
2: അല്ല, വലിയ കുട്ടികളാണ്.
1: അത് ശരി. അവരൊക്കെ പഠിക്കുകയാണോ അതോ?
2: പഠിപ്പ് കഴിഞ്ഞു, രണ്ടുപേരും ജോലി ചെയ്യുന്നു, ജോലിക്ക് പോകുന്നുണ്ട്.
1: റസിയ പാട്ട് പാടുന്ന ആളാണോ?
2: അതെ.
1: എന്നാ പാടുന്നോ? രണ്ടുപേരി
2: പാടാലോ,
1: പാടിക്കോളൂ. എന്നാ നിങ്ങളെ ദിവസല്ലേ, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. ഇന്ന് നിങ്ങളുടെ ദിവസല്ലേ, വിളിച്ചപ്പോ കിട്ടിയില്ലേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: അല്ല, ഞാൻ മഞ്ചേരി എഫ്എമ്മിലെ സ്ഥിരം ഒരു ശ്രോതാവാണ്, എല്ലാ പരിപാടികളും കേൾക്കും.
1: അതറിഞ്ഞാല് നല്ല സന്തോഷം.
2: വിളിച്ചിട്ട് ഒരു 7 മാസം കഴിഞ്ഞിരിക്കും.
1: ഓക്കെ,
2: മറ്റുള്ളവർക്കും വിളിക്കണ്ടേ?
1: അതെ അതെ അതെ, അതാണ്.
2: മാഡത്തിന്റെ പേരെന്താ?
1: രേഷ്മ.
2: രേഷ്മ, ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ആതിര മാഡത്തിനോടും, മുന്നിൽ സാറ്, അങ്ങനെ
1: എല്ലാവരും പേരോട് സംസാരിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
2: രേഷ്മ മാഡം.
1: അപ്പോ പാട്ട് പാടിക്കോളൂ, ഏതാണ് ഇഷ്ടമുള്ള പാട്ട്? പാടാൻ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. രണ്ടുപേരി കിട്ടിയതല്ലേ.
2: ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത പാട്ട് തന്നെ പാടാം.
1: ഓ, ആയിക്കോട്ടെ.
2: ഞാന് NH-47 പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
1: ഓക്കെ,
2: അതൊരു 2 വരി പാടാം.
1: പാടിക്കോളൂ.
2: ജീവിതം അരുളുന്നു

0: അത് ശരി.
1: അങ്ങനൊരു ദിവസം കൂടിയാണ് അതിനോടനുബന്ധിച്ച് ഈ പാട്ട്.
0: ആ അപ്പൊ അത് വിളിച്ചപ്പോ കിട്ടും ചെയ്തു. ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എന്നാല്
1: കേൾക്കാം.
0: അപ്പൊ മക്കളുടെ അടുത്തൊക്കെ അന്വേഷണം പറയൂ. ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: കൂടെ മഞ്ചേരി എഫ് എമ്മിൽ എല്ലാവരും കേൾക്കണം.
0: ഓ തീർച്ചയായിട്ടും കേൾക്കാം, കേൾക്കും, കേട്ടോണ്ടിരിക്കുന്നു. അപ്പോ ഇനിയും വിളിക്കാട്ടോ. സംസാരിച്ചതില് സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയതില്.
1: ഓക്കെ
0: ഓക്കെ. ചിത്രം NH 47, പാടിയത് യേശുദാസും സംഘവും, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ചേരാൻ ഈ പാട്ടാണ്
1: നല്ല
0: തലയ്ക്ക്
1: പാട്ടല്ലേ,
0: ചേരാൻ.
1: നല്ല അർത്ഥമുള്ള
0: ഓക്കെ,
1: പാട്ട്,
0: നല്ല
1: നന്നായി പാടി.
0: അർത്ഥമുള്ള ഒരു പാട്ടാണ്.
1: അതെ അതെ അതെ.
0: പിന്നെ എന്താ ഇത് പാട്ട് ഇന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണോ, ഇന്ന് ഒരു ഒരു ഞങ്ങളുടെ ഒരു എന്റെ ഉമ്മയുടെ അമ്മായിയുടെ ഒരു മോള് മരണപ്പെട്ടുണ്ട്.
1: അയ്യോ എന്തുപറ്റി?
0: മരണപ്പെട്ടു, പോയ സുഖമല്ലാതെ കിടന്നിരുന്നു
1: ആ ശരി.
0: കുറച്ചുനാള്. അങ്ങനെ
1: ആ ആ
0: പെട്ടെന്ന് ശ്വാസം മുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ മരണപ്പെട്ട് ഇന്നൊരു ദിവസാണ്, ഏഴല്ല അഞ്ചാമത്തെ ദിവസം. അപ്പൊ ഞങ്ങളൊരു
1: നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ദിവസമാണത്.
0: പ്രധാനപ്പെട്ട ഞങ്ങൾ അതൊന്നും കഴിക്കുന്നുണ്ട്.
1: ആ ആ

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: Airport Junction, Kulathur, Kondoti.
1: Phone 974-555-0424.
2: Hello? Hello? Hello? ചിത്രമഞ്ജരിയിലെ ആ കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പോൾ ചിത്രമഞ്ജരിയിൽ നമുക്കൊരു കോളറുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക്
1: നമസ്കാരം.
0: സ്വാഗതം.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഞാൻ പൊന്നാനിയിൽ നിന്ന് അഷ്റഫ് മാടത്തിങ്ങൽ.
0: അഷ്റഫ് മാടത്തിങ്ങൽ, പൊന്നാനി. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷമാണ്.
0: മഴ ഉണ്ടോ അവിടെ?
1: ഓ, നല്ല മഴ. ഇന്നലെ രാത്രി നല്ല ഇടി മഴ ഒക്കെ ആയിരുന്നു. ഇപ്പൊ രാവിലെ നല്ല കാറൊക്കെ ഉണ്ട്, മഴയില്ല. നിനക്ക്
0: ഇടിയുണ്ടായിരുന്നു അല്ലേ?
1: അതെ, ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു.
0: ഓ, അത് ശരി.
1: പിന്നെ
0: എന്തൊക്കെയാണ്, എന്താ ചെയ്തുകൊണ്ടിരിക്കണേ?
1: നല്ല വിശേഷങ്ങളാണ്. ഞാൻ നിങ്ങളെ മൈലാഞ്ചി മഞ്ചി പരിപാടിയിലൊക്കെ പങ്കെടുത്ത ആളാണ്.
0: അതെ, അറിയാം.
1: പിന്നെ
0: പിന്നെ എന്തൊക്കെയാണ് പുതിയ വിശേഷം?
1: പുതിയ വിശേഷം എന്താ? അങ്ങനെ വർക്കൊക്കെ നന്നായി പോകുന്നുണ്ട്.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ, മക്കള്, എല്ലാവരും ഉണ്ട്. അഞ്ചു മക്കളുണ്ട്, രണ്ട് മൂന്ന് കുട്ടികളെ കല്യാണം കഴിഞ്ഞ്.
0: അപ്പൊ അങ്ങനെ സുഖമായിട്ട് പോകുന്നു?
1: ആ, സുഖമായിട്ട് പോകുന്നുണ്ട്.
0: ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടത്?
1: പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമയിലെ വണ്ടി വണ്ടി നിന്നെ പോലെ വയറ്റിലിരിക്കാൻ ചെയ്യുകയാണെന്നുള്ള പാട്ടും പറഞ്ഞു.
0: നല്ല പാട്ടില്ലേ?
1: ഒന്ന് രണ്ട് ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടാ.
0: ആർക്കാണാവോ, പറഞ്ഞോളൂ.
1: അതേ, ഞാൻ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് പൊന്നാനി തന്നെ, അഷ്റഫ്. വണ്ടിക്കാരനാണ്, ട്രോളി വണ്ടി പണിയെടുക്കുന്ന ആളാണ് അഷ്റഫ് പൊന്നാനി. അത് അഷ്റഫ് തന്നെ. പിന്നെ വേറൊരു അഷ്റഫ് ഉണ്ട്, ഇപ്പൊ കൈകൊണ്ട് സുഖലായി എടുക്കാണ്. അവനും അഷ്റഫ് തന്നെ കേട്ടോ, എം വി അഷ്റഫ്. അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: അവർക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: അപ്പൊ ആ വണ്ടിക്കാരനാണ് ഒരു അഷ്റഫ്. ആദ്യം വണ്ടിപ്പണിക്കാരനാണ്, ട്രോളി വണ്ടി പണിക്കാരനാണ്.
0: അതെ. ഹലോ. അയ്യോ, ആ കോളും കട്ടായി. എന്തായാലും നമുക്ക് അവർ പറഞ്ഞ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഡോക്ടർ എന്ന സിനിമയിലെ പാട്ടാണ് അവരാവശ്യപ്പെട്ടത്. പാടിയത് മെഹബൂബ്. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്.

ജനനിൽ കൂടെ എന്റെ കയറ്റം, മലയിൽ കൂടെ നിന്റെ കയറ്റം, ജനനിൽ കൂടെ എന്റെ കയറ്റം. കേശൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ ഞാനും പായും. കേശൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലെ അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഗിരിജ. അയ്യോ, കോള് ഒട്ടും ക്ലിയർ അല്ല. ഗിരിജ എവിടുന്ന് വിളിക്കണോ?
1: തിരുവിഴാംകുന്ന് എന്നുള്ള സ്ഥലത്താണ്.
0: തിരുവിഴാംകുന്നാണോ? ആ, കച്ചേരിപ്പറമ്പ്. ഓക്കെ, വ്യക്തമാവുന്നില്ല എനിക്ക്. തിരുവിഴാംകുന്ന് കേട്ടു. ആ, കച്ചേരിപ്പറമ്പ്. ഒട്ടും വ്യക്തമല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്യണു? വീട്ടമ്മയാണല്ലേ. അപ്പോ സ്ഥിരം കേൾക്കുന്ന ആളാണ് FM. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? പിന്നെ എന്തൊക്കെയാ വിശേഷം പറയൂ. ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: വീട്ടില് ഞാന് ഹസ്ബൻഡ്, മൂന്ന് പെൺകുട്ടികളാണ്. മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞു.
0: അപ്പൊ സുഖമായിട്ട്.
1: പിന്നെ ഇവിടെ ഒരു പേരക്കുട്ടി കൂടെ ഉണ്ട്.
0: ഒട്ടും മനസ്സിലാവണല്ലേ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പം ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഈ ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.

അപ്പോൾ നല്ലൊരു പാട്ടാണ് നമ്മുടെ ഗിരിജ ചേച്ചി ആവശ്യപ്പെട്ടത്. എന്തായാലും ആ കോള് ക്ലിയർ അല്ലെങ്കിലും നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. സമയം 9 മണി കഴിഞ്ഞ്.

19 മിനിറ്റും 30 സെക്കൻഡും ആയിരിക്കുന്നു. അപ്പോൾ ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ ബി പി രേഷ്മ, സാങ്കേതിക സഹായവുമായി കൂടെ ഉണ്ടായിരുന്നത് അബ്ബാസ് പറപ്പൂർ, പി സെയ്തലവി എന്നിവർ. സ്റ്റുഡിയോ സഹായമൊരുക്കിയത് രവി മേലാറ്റൂർ.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 15 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2-ാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. അടുത്ത മാസം 31 വരെയാണ് നിരോധനം. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ തിയറി പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരം പാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1669 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28 ട്രെയിൻ നമ്പർ 1958 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 2:47 വൈകി 9:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രേഷ്മ. മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിലെ തിരുത്തിയാട് വാർഡിലെ സമ്പൂർണ്ണ വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്ന എന്റെ വാർഡ് സോഫ്റ്റ്വെയർ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. വാർഡ് മെമ്പർ TC മുർഷീദിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം സംസ്ഥാന വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. പാലക്കാട് വടക്കഞ്ചേരി അണക്കപ്പാറ ചെല്ലുപടി റോഡിൽ കുന്നുകൂടി കിടന്ന മാലിന്യം നീക്കി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കിയത്. ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കാളികളായി. മാലിന്യം നീക്കിയ ശേഷം റോഡരികിൽ വൃക്ഷത്തൈകൾ നടുകയും മാലിന്യം തള്ളരുതെന്ന് എഴുതിയ ബോർഡുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: നാട്ടുവൃത്താന്തം.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം യേശുദാസ് പാടിയ ലളിതഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ:
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: പ്രായോജകർ: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ഇനി കേൾക്കാം S. രമേശൻ നായരുടെ വരികൾക്ക് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് കമുകറ പുരുഷോത്തമൻ പാടിയ ലളിതഗാനം.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
1: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്.

0: മഞ്ചേരി.
1: ഇനി കേൾക്കാം കാവാലം നാരായണ പണിക്കർ രചനയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതവും പകർന്ന് പി. സുശീലാദേവി പാടിയ ലളിതഗാനം.

0: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ.

0: നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333 4.
7: ഇനി കേൾക്കാം വിദ്യ പാടിയ ലളിതഗാനം. രചന KV ശബരിമണി, സംഗീതം KPAC ചന്ദ്രശേഖരൻ.

0: ഗവൺമെന്റ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ഇനി കേൾക്കാം ചിത്രപാടിയ ലളിതഗാനം. രചന പി കെ ഗോപി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 മണിക്കൂറും എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 18 വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിലെ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജ്യൻ സോൺ 2 മൂന്ന് ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ടിഎംസി നേതാവ് അഭിഷേക് ബാനർജി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. നിയമസഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ പാർട്ടി എംഎൽഎമാരുടെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചുവെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. ജപ്പാനിൽ ഏഷ്യ കപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 19 വൈകി 11:18. ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 കഴിഞ്ഞ് 59 മിനിറ്റ് 24 സെക്കൻഡ്. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5-year സർവൈവൽ റേറ്റ്, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിന്റെ തരം അനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമ ആയിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ DNA ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ, ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ട്.

0: ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യുക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർവോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാവുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്യ ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന, ആഴ്ചകൾക്ക് മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർത്ത തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡീ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ല

0: അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിനു ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാൻ ആണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന് ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 14:53.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈ മഴി 10:50 FM പ്രധാന

വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് സുവർണഗീതികൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷഫീഖ് മാഷ്. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. അഞ്ച് മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.

ഇസൈമഴയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം മുതൽവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ഹരിഹരൻ, മഹേശ്വരി എന്നിവർ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഇനി കേൾക്കാം റെയിലുക്ക് നേരമാച്ച് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ.

ചെമ്പരത്തി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര, മനോ, പി ഭാനുമതി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം അലൈപ്പായുതേ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ചരൺ, നവീൻ എന്നിവർ.

0: இசை மழை. எஃப்எம் பிரதான வார்த்தைகள்.
1: അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി ഗാർഡും തമ്മിലെ നാല് ദിവസത്തെ ഡയറക്ടർ ജനറൽ തല ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വ്യാഴാഴ്ച വരെ തുടരുന്ന യോഗത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റവും കള്ളക്കടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളും ചർച്ചാവിഷയമായേക്കും. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് മുഖ്യമന്ത്രി നടത്തുക. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡാനാവോ മേഖലയിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ പസഫിക് തീരങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ്. രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. സ്വർണവില പവന് 760 രൂപ കുറഞ്ഞ് 1,11,240 13,905 രൂപയാണ് ഗ്രാംവില. മുള്ളൻപൂരിൽ ഇന്ത്യയ്ക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3 ദിനം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 135 റൺസ് എന്ന നിലയിലാണ്.
0: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1660 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. ട്രെയിൻ നമ്പർ 16345 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:59 വൈകി 11:47. ട്രെയിൻ നമ്പർ 16323 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: വായിക്കുന്നത് രേഷ്മ. മലപ്പുറം ഗ്രാമിക ഗ്രന്ഥാലയം ആൻഡ് കലാവേദി പൂളമണ്ണയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വരലയം FM റേഡിയോ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്നലെ രാവിലെ

0: ശ്രദ്ധേയമായി. ഇന്നലെ രാവിലെ 9 മണിക്ക് പൂളമണ്ണയിലാണ് സാംസ്കാരിക കൂട്ടായ്മയും റേഡിയോ പ്രേമികളുടെ സംഗമവും അരങ്ങേറിയത്. മഞ്ചേരി FM പ്രോഗ്രാം ഓഫീസർ മുനീർ ആമയൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഗ്രാമിക ഗ്രന്ഥാലയം നടപ്പിലാക്കിയ പ്രത്യേക റേഡിയോ വിതരണ പദ്ധതി ഏറെ മാതൃകാപരമായി. സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഭിന്നശേഷി സുഹൃത്തുക്കൾക്കും വീടുകളിൽ തനിച്ച് താമസിക്കുന്നവർക്കുമായാണ് ഗ്രാമികയുടെ നേതൃത്വത്തിൽ റേഡിയോകൾ സൌജന്യമായി വിതരണം ചെയ്തത്. പാണ്ടിക്കാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് PT, താലൂക്ക് ലൈബ്രറി കൌൺസിൽ മെമ്പർ റഫീഖ് ഇഹെ EK, ലൈബ്രറി കൌൺസിൽ പഞ്ചായത്ത് അംഗം സുരേഷ് മോൻ V, ഗ്രാമിക പ്രസിഡന്റ് സനൂപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാലിന്യത്തിൽ നിന്നും സൌന്ദര്യത്തിലേക്ക് എന്ന സന്ദേശവുമായി വിദ്യാലയമുറ്റത്ത് പൂന്തോട്ടമൊരുക്കി മലപ്പുറം AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ല പാഠം വിദ്യാർത്ഥികൾ. ക്ലാസ് മുറികളും വരാന്തകളും വൃത്തിയാക്കുമ്പോൾ കളയാറുള്ള മൺതരികൾ ഉപയോഗിച്ച് മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ക്ലാസ് മുറികൾ ദിവസവും വൃത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന മൺതരികളും പൊടിയും ചേർന്ന മിശ്രിതത്തിലേക്ക് ജൈവവളങ്ങളും ഉണങ്ങിയ ഇലകളും കലർത്തി ഔഷധ സസ്യം, പൂച്ചെടി കൃഷി എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ നൂതന പദ്ധതിയായ ഇംബൈബ് 4 വഴി NMMS പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
2: കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും I care, you can trust.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:03.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
12: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
14: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
15: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
16: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
17: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
18: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
19: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

സുവർണഗീതികളിലെ ആദ്യ ഗാനം തുലാവർഷം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ സലീൽ ചൗധരിയുടെ ഈണം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സുവർണഗീതികളിൽ ഇനി യുദ്ധഭൂമി എന്ന ചിത്രത്തിലെ ഗാനം. ഗായകൻ പി ജയചന്ദ്രൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം നൽകിയത് RK ശേഖർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. സുവർണഗീതികളാണ് അടുത്ത ഗാനം. തീക്കനൽ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം, വയലാറിൻ്റെ വരികൾക്ക് ഈണം നൽകിയതും KJ യേശുദാസ്.

ചിത്രം സംഗമം. യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം നൽകിയത് MS വിശ്വനാഥൻ.

സമസ്യ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം KP ഉദയഭാനു.

രാജപരമ്പര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എ ടി ഉമ്മർ.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30:04. ആകാശവാണി 102.7 മഞ്ചേരി FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണഗീതികളാണ്. അടുത്ത ഗാനം പ്രസാദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

സുവർണഗീതികളിൽ അടുത്തതായി പൊന്നി എന്ന ചിത്രത്തിലെ ഗാനം ഗായകൻ കെ ജെ യേശുദാസ്, ഗാനശില്പികൾ പി ഭാസ്കരൻ, ജി ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി. ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനം. ചിത്രം പാരിജാതം.

പനിനീർ മഴ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം കെ അർജുനൻ.

നീലസാരി എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സംഘവും ചേർന്ന് പാടിയ ഗാനം. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ചിത്രം മോഹിനിയാട്ടം, ഗായിക പി മാധുരി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജി ദേവരാജൻ.

0: സംസ്കാരം സംസ്കാരം വർണ്ണിച്ചാൽ ഭ്രാന്തിളകും ഭ്രാന്തിളകും.
1: സ്ത്രീ പണയ വസ്തുവാണ്. അന്നും ഇന്നും പണ്ട് ചൂതിൽ തോറ്റ പാണ്ഡവന്മാർ പാഞ്ചാലിയെ പണയം വെച്ചു, നളൻ ദമയന്തിയെ നഗ്നയാക്കി കാട്ടിൽ ഉപേക്ഷിച്ചു. ആത്മാർത്ഥത, പ്രണയം, പ്രതിജ്ഞ എല്ലാം കാമത്തിന്റെ നാന്ദി ശ്ലോകങ്ങൾ മാത്രം.

സുവർണഗീതികളിൽ അവസാനമായി ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിലെ ഗാനം, ഗായകൻ കെ ജെ യേശുദാസ്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ ഈണം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി വിവിധ സംഘടനകളുമായി ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവരുമായി ഓൺലൈനിൽ ചർച്ച നടത്തും. ഈ മാസം 19-നാണ് UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്.

0: എൽഡിഎഫ് കഴിഞ്ഞ എൽഡിഎഫ് ഗവൺമെന്റ് പിഎം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയില്ലെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗ്യതയെക്കുറിച്ച് ഇവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോപണം ഉന്നയിക്കുന്നവർ ബെന്നി തോമസിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഇറാനിൽ തന്ത്ര പ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി. ടെഹ്റാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇറാനെതിരായ ആക്രമണം. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. സിങ്കുകണ്ടം സ്വദേശി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി മങ്ങാട് ശക്തമായ മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് കേടുപറ്റി. ജപ്പാനിൽ ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ഗോളിന് ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂരിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05. 16160 ബംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 29 വൈകി 12:07. 16605 ബംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 24 വൈകി 12:32. 16565 യശ്വന്ത്പൂർ ബംഗളൂരു എക്സ്പ്രസ് 1:58. 16159 ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് 1:08. 10216 എറണാകുളം മഡ്ഗാവൺ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 1:39. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54. 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12:04:40. ഇനി 12:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്.

0: റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
0: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
4: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
3: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
4: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
3: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
4: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
5: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
4: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന ഒ പി.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
11: കൂടാതെ 16 21 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
10: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744555024.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
10: എന്നും രാവിലെ 7:00.
12: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
14: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
15: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
14: രാവിലെ 8:23.
15: പ്രായോജകർ,
14: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
16: ഇനി കേൾക്കാം ബിജു നാരായണൻ പാടിയത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്? വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇതുവരെ കേട്ടത് ഇശൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ ജാലകം. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മലപ്പുറം ജില്ലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റ് പിന്നാക്ക OBC വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പ നൽകുന്നു.

5.5% മുതൽ 8% വരെയാണ് പലിശ നിരക്ക്. പ്രവാസികൾ, പ്രൊഫഷണൽ കോഴ്സ് ജയിച്ചവർ, വിധവകൾ, നിയമപരമായി വിവാഹമോചനം നേടിയ സ്ത്രീകൾ തുടങ്ങിയവർക്കും ടാക്സി ആയി ഓടുന്നതിന്, ഇലക്ട്രിക് CNG വാഹനങ്ങൾ വാങ്ങുന്നതിനും നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡി ലഭിക്കും. വായ്പാ തുക 60 തുല്യ പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കണം. വായ്പയ്ക്ക് മതിയായ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ നൽകണം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും എല്ലാ പ്രവൃത്തി ദിവസവും കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 15 ലഭ്യമാക്കണം. ഇനി ഫോൺ നമ്പറുകൾ പറയാം. പെരിന്തൽമണ്ണ, ഏറനാട്, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ ഓഫീസ് മലപ്പുറം 0483-2734-114. പൊന്നാനി, തിരൂർ താലൂക്കുകളിൽ താമസിക്കുന്നവർക്ക് ഉപജില്ലാ ഓഫീസ് 0494-243-2275. നിലമ്പൂർ താലൂക്കിൽ താമസിക്കുന്നവർക്ക് ഉപജില്ലാ ഓഫീസ് വണ്ടൂർ 0493124-3300. ഇനി 7306022257 എന്ന നമ്പറിൽ പേര്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്നിവ വാട്സാപ്പ് ചെയ്താലും വിവരങ്ങൾ ലഭിക്കും. ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ സൈബർ സെക്യൂർഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് കോഴ്സിലേക്കാണ് പ്രവേശനം. കെൽട്രോണിന്റെ കോഴിക്കോട്ടുള്ള നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെയുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസ്സായ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പറുകൾ 0495-2301772. ഒരു നമ്പർ കൂടി 8590-6052-75. SSLC +2 കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. ഫോൺ നമ്പറുകൾ 0491-2901-0366, മറ്റൊരു നമ്പർ 0492-3299-1915. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 29 മിനിറ്റും 35 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ

0: സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90-ാം വാർഷികം ആഘോഷിക്കുന്നു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യയാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൌജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4-വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200-ഓളം വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. admission.vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷ്യം.

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷൻ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർ വെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
3: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു.
4: ഒരു കുട്ടിക്ക് തന്റെ കഴിവുകൾ പൂർണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ സാഹചര്യമാണ് കുട്ടികളിലെ ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശൈശവത്തിന്റെ അവസാനം മുതൽ കൌമാരം വരെയാണ് ബാല്യകാലമായി പരിഗണിക്കപ്പെടുന്നത്. മനോഹരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഓരോ കുഞ്ഞിന്റെയും ബാല്യം കടന്നുപോകുന്നത്. കുട്ടികളുടെ വളർച്ചയും വികാസവും ബാല്യകാല ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു. വളർച്ചയും വികാസവും ഒന്നുപോലെ കരുതാമെങ്കിലും ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വളർച്ചയെന്നത് കുട്ടിയുടെ ശരീരത്തിലുണ്ടാവുന്ന അളക്കാൻ കഴിയുന്ന മാറ്റമാണ്. ഉയരം വയ്ക്കുക, ഭാരം കൂടുക തുടങ്ങിയവ വളർച്ചയിൽ പെടുന്നു. എന്നാൽ വികാസമെന്നത് കുട്ടിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ കഴിവുകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ്. സംസാരിക്കാൻ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മറ്റുള്ളവരുമായി ഇടപെടാൻ പഠിക്കുന്നത് തുടങ്ങിയവ വികാസത്തിൽ ഉൾപ്പെടുത്താം. ജനനം മുതൽ 12 മാസം വരെയുള്ള ഘട്ടത്തിലാണ് ശാരീരിക വളർച്ചയും വികാസവും ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നതെങ്കിലും അതിനുശേഷമുള്ള 4 വർഷവും വളർച്ചയെയും വികാസം

വിദ്യാഭ്യാസത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കുട്ടികളിലെ ഈ വളർച്ചാഘട്ടങ്ങളെ പ്രധാനമായും ശാരീരിക വികാസം, മാനസിക അഥവാ ബൌദ്ധിക വികാസം, ഭാഷാവികാസം, സാമൂഹിക വികാസം എന്നിവയായി തരംതിരിക്കാം. ശാരീരിക വളർച്ചയും വികാസവും. കുട്ടികളിൽ ഭാരവും ഉയരവും ക്രമമായി വർദ്ധിക്കണം. ഇത് എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ തലയുടെ ചുറ്റളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത് തലച്ചോറിന്റെ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ചലനശേഷി അഥവാ മോട്ടോർ സ്കിൽസ്, അതിൽ സ്ഥൂല ചലനശേഷിയും സൂക്ഷ്മ ചലനശേഷിയും ഉൾപ്പെടുന്നു. കൈകാലുകൾ ഉപയോഗിച്ച് കുട്ടി നടത്തുന്ന വലിയ ചലനങ്ങളാണ് സ്ഥൂല ചലനങ്ങൾ. തല ഉറയ്ക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ സ്ഥൂല ചലനങ്ങളിൽ പെടും. എന്നാൽ കൈവിരലുകൾ പോലുള്ള ചെറിയ പേശികളുടെ ഏകോപിതമായ ചലനങ്ങളിലൂടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് സൂക്ഷ്മ ചലനങ്ങൾ. വസ്തുക്കൾ പിടിക്കുക, എഴുതുക, വരയ്ക്കുക തുടങ്ങിയവ സൂക്ഷ്മ ചലനങ്ങളിൽ പെടുന്നു. ഓരോ പ്രായത്തിലും കുട്ടി കൈവരിക്കേണ്ട ചില നാഴികക്കല്ലുകളുണ്ട്. ഇവ കൃത്യസമയത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ നാഡീവ്യൂഹത്തിന്റെ വളർച്ചയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബാഹ്യഘടകങ്ങളിൽ ഒന്നാണ് പോഷകാഹാരം. ശാരീരിക വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. ഇതിന്റെ അഭാവം വളർച്ചയെ ബാധിക്കുന്നു. പോഷകങ്ങളുടെ ആഗിരണം നടക്കാതിരുന്നാലും ശാരീരിക വളർച്ചയെ ബാധിക്കും. ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തി ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരം ശരിയായി ആഗിരണം ചെയ്യാൻ ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുന്നു. ജനിതക ഘടകങ്ങൾ വളർച്ചയുടെ അടിസ്ഥാനപരമായ അളവ് നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ചില ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ പാരമ്പര്യമായി കിട്ടാം. ജനിതക ഘടകങ്ങൾ മൂലമുള്ള വളർച്ചാ പ്രശ്നങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സമഗ്ര പ്രത്യേകതകളും കണക്കിലാക്കി കണ്ടുപിടിക്കുന്ന ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള രോഗങ്ങൾ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ മന്ദീഭവിപ്പിക്കാം. ഇതിന് ഘടനപരമായ ഹോമിയോപ്പതി മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു. അതുവഴി കുട്ടിയുടെ സ്വാഭാവിക വളർച്ച സായത്തമാക്കാൻ സാധിക്കുന്നു. ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുട്ടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറുകൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണ്. ഉറക്കവും വ്യായാമവും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ്. അതിനാൽ കുട്ടികൾക്ക് കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. ശാരീരികമായ വളർച്ച പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ മാനസികവും ബൌദ്ധികവുമായ വികാസം. ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവ് വികസിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിൽ പ്രധാനമായും ബൌദ്ധിക വികാസം, ഭാഷാവികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം എന്നിവ ഉൾപ്പെടും. ബൌദ്ധിക വികാസം: ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വന്തമായി ചിന്താശേഷി കൈവരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവാണിത്. ബൌദ്ധിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ജീൻ പിയാഷെ ബൌദ്ധിക വികാസം 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു എന്ന് സമർത്ഥിക്കുന്നു. 2 വയസ്സുവരെയുള്ള സെൻസോറി മോട്ടോർ ഘട്ടത്തിൽ കുട്ടികൾ തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും ലോകത്തെ അറിയുന്നു. 2 മുതൽ 7 വയസ്സുവരെയുള്ള പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിൽ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുമെങ്കിലും കാര്യങ്ങളെ യുക്തിസഹമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൂടാതെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സ്വാർത്ഥ കേന്ദ്രീകൃത ചിന്താഗതിയും ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്നും ഇവർ കരുതുന്നു. 7 മുതൽ 11 വയസ്സുവരെയുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ തങ്ങളുടെ കൺമുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നു. 11 വയസ്സ് മുതലുള്ള ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ സങ്കീർണമായ ആശയങ്ങളെക്കുറിച്ചും സാങ്കല്പികമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണുവാനും ഉള്ള ഉയർന്ന ചിന്താശേഷി കൈവരുന്നു. ഈ ഘട്ടങ്ങൾ കുട്ടിയുടെ മാനസിക വളർച്ച വിലയിരുത്താൻ വളരെ സഹായകരമാണ്. കുട്ടിയുടെ മാനസികവും പാരമ്പര്യവുമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ശേഷം നിശ്ചയിക്കുന്ന അനുയോജ്യമായ ഹോമിയോപ്പതി മരുന്നിന് കുട്ടിയുടെ ബുദ്ധിവികാസത്തെ ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കുന്നു. ഭാഷാവികാസം: ആശയവിനിമയം നടത്താനുള്ള കുട്ടിയുടെ കഴിവ് ആദ്യ മാസങ്ങളിൽ കരച്ചിലിലൂടെയാണ്, പിന്നീട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. ക്രമേണ ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്യങ്ങൾ വരെ സംസാരിക്കാൻ പഠിക്കുന്നു. സംസാര വൈകല്യങ്ങളോ സംസാരിക്കാൻ തുടങ്ങുന്നത് വൈകുന്നതോ ആയ കുട്ടികൾക്ക് അനുയോജ്യമായ ഹോമിയോപ്പതി ഔഷധം നൽകാവുന്നതാണ്. കുട്ടിയുടെ ബുദ്ധിവികാസത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വൈകാരിക വളർച്ചയും.
ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും അവ പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് വൈകാരിക വികാസം.

0: എന്ന് പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. 2 വയസ്സുവരെയുള്ള പ്രായത്തിൽ കരച്ചിലിലൂടെയും ചിരിയിലൂടെയും വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. 2 മുതൽ 5 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ പ്രായത്തിൽ അമിതമായ വാശിയും ദേഷ്യവും സാധാരണമാണ്. 5 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ കൂട്ടുകാരുടെ പ്രാധാന്യം കൂടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും തോൽവികളെയും വിജയങ്ങളെയും ഉൾക്കൊള്ളാനും ഈ ഘട്ടത്തിൽ കുട്ടി പഠിക്കുന്നു. ഭയം, അപകർഷതാബോധം, മത്സരബുദ്ധി എന്നിവയും ഈ സമയത്ത് പ്രകടമാകാം. ചില കുട്ടികൾ വൈകാരിക വികാസം കൃത്യമായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തെയും പഠനത്തെയും ബാധിക്കാം. കുട്ടികളിൽ കാണുന്ന പ്രധാന വൈകാരിക പ്രശ്നങ്ങളായ ആശങ്ക, വിഷാദം, അമിതകോപം, ആത്മവിശ്വാസക്കുറവ്, പരീക്ഷാപേടി തുടങ്ങിയവയ്ക്ക് വ്യക്തിഗതമായ ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നുണ്ട്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ശാരീരിക മാനസികാരോഗ്യം പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് സാമൂഹികാരോഗ്യം. ഒരു കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സമൂഹത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികാസം എന്ന് പറയുന്നത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തെയും മാനസിക ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ സാമൂഹിക പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2 മാസമാകുമ്പോൾ തങ്ങളെ നോക്കി ചിരിക്കുന്നവരെ തിരിച്ചു നോക്കി ചിരിക്കുന്നതിലൂടെ ഇവരുടെ സാമൂഹിക വികാസം തുടങ്ങുന്നു. 1 മുതൽ 3 വയസ്സുവരെയുള്ള ടോട്ട്ലർ ഘട്ടത്തിൽ കുട്ടികൾ പ്രധാനമായും ഒരേ സ്ഥലത്തിരുന്ന് അവരവരുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നു. കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഈ ഘട്ടത്തിൽ അവർ മടി കാണിക്കുന്നു. 3 മുതൽ 5 വയസ്സുവരെയുള്ള പ്രീസ്കൂൾ ഘട്ടത്തിൽ കുട്ടികൾ മറ്റുള്ളവരുമായി ചേർന്നു കളിക്കാൻ തുടങ്ങുന്നു. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും ഊഴം കാത്തു നിൽക്കാനും പഠിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഈ പ്രായത്തിൽ അവർക്ക് സാധിക്കുന്നു. 6 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുന്നു. കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഗ്രൂപ്പ് നിയമങ്ങൾ അനുസരിക്കാനും പരസ്പരം ഒത്തുപോകാനും കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. കുടുംബം, പഠിക്കുന്ന വിദ്യാലയങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ ഒരു കുട്ടിയുടെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സമൂഹവുമായി ഇടപെടുമ്പോൾ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിയായ നാണം, ഉൾവലിയൽ, മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അക്രമ സ്വഭാവം അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം ഒരു സമഗ്രമായ സമീപനമാണ് കാഴ്ചവെക്കുന്നത്. വ്യക്തിഗതമായ ചികിത്സ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തിന് ശക്തമായ അടിത്തറ ഏകുന്നു. ഇവ കൂടാതെ മാതാപിതാക്കളുടെ കരുതലും സ്നേഹനിർഭരമായ അന്തരീക്ഷവും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു.
1: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.

0: കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ രണ്ടിന്റെ മൂന്ന് ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടില്യെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് എൻടിഎ അറിയിച്ചു. കഴിഞ്ഞ മാസം 12-ന് നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഏപ്രിൽ 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ രണ്ട് മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 ആപ്നെ പൂരാ കിയാ ഹൈ. 90 പൂരാ ഹോനെ പർ മേരെ ശുഭകാമനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാമനായേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ

പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കെഎസ്ആർടിസി ബസുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി സി പി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു.

0: ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
1: 42% കൃഷി ഭൂമി കുൽമിലാ കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഹൈ ഔർ ഉത്പാദൻ മേ ഭി 42% സേ സ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹൈ. 58 കരോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹൈ, ഉസ്മേ സേ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതേ. 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് കെ പാസ്, 68% ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭി ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതി ഹൈ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കെ ബാരേ മേ ചർച്ച കർതാ ഹൈ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതി, വോ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭി പ്രഭാവിത് കർതി ഹൈ.
0: ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് NDA ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എൻ്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷഫീഖ് മാഷ്. 4:30 മഴവില്ല. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗാനാമൃതത്തിൽ നടൻ സലീം കുമാർ അഭിനയിച്ച ചില ചിത്രങ്ങളിലെ പാട്ടുകൾ

1969 ഒക്ടോബർ 9 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ മകനായി ജനിച്ച സലീം കുമാർ വടക്കൻ പറവൂരിലുള്ള ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലുമായിട്ടാണ് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും അദ്ദേഹം ബിരുദമെടുത്തു. സലീം കുമാർ തൻ്റെ മിമിക്രി ജീവിതം ആരംഭിച്ചത് കൊച്ചിൻ കലാഭവനിലാണ്.

പിന്നീടാണ് ഇദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ഗ്രൂപ്പിൽ ചേരുന്നത്. ഏഷ്യാനെറ്റിൽ മുൻപ് പ്രക്ഷേപണം ചെയ്തിരുന്ന കോമിക്കോള എന്ന പരിപാടിയിലൂടെയാണ് അദ്ദേഹം സജീവമാകുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1997 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം.

ഗാനാമൃതത്തിൽ ആദ്യം ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലെ ഗാനം തന്നെയാവട്ടെ. ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് എസ് ബാലകൃഷ്ണൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നടൻ സലീം കുമാർ അഭിനയിച്ച ചില ചിത്രങ്ങളിലെ പാട്ടുകളാണ്. പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ സലീം കുമാർ അവതരിപ്പിച്ച മണവാളൻ എന്ന കഥാപാത്രത്തെ മലയാളി എങ്ങനെ മറക്കാൻ. ചിത്രയും ജയചന്ദ്രനും പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ചിത്രം പുലിവാൽ കല്യാണം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ബാർബർ ബാലനെ പുകഴ്ത്തിക്കൊണ്ട് കവിത എഴുതിയ കവിയെയും മലയാളി എക്കാലത്തും ചിരിയോടെ തന്നെ ഓർക്കും. പ്രദീപ് പള്ളുരുത്തി പാടിയത് ചിത്രം കഥ പറയുമ്പോൾ, അനിൽ പനച്ചൂരൻ്റെ വരികൾക്ക് ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

2010 പുറത്തിറങ്ങിയ ആദാമിൻ്റെ മകൻ അബുവിലൂടെ വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർക്കാനാവുമെന്ന് വീണ്ടും സലീം കുമാർ തെളിയിച്ചു. സലീം അഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച 2011 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായിരുന്നു ആദാമിൻ്റെ മകൻ അബു. 2011 ജൂൺ 24 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചു. അബു എന്ന വൃദ്ധനായ അത്തറ് കച്ചവടക്കാരന് തൻ്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മെക്കയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുണ്ടായ മോഹവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സലീം കുമാറിന് ലഭിക്കുകയുണ്ടായി. ശങ്കർ മഹാദേവനും രമേശ് നാരായണും പാടിയത്, റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് രമേശ് നാരായൺ. ചിത്രം ആദാമിൻ്റെ മകൻ അബു.

വെള്ളിത്തിരയിലും ട്രോളിലും ഒരുപോലെ ചിരിതീർത്ത ഒരു മനുഷ്യൻ, അതാണ് സലീം കുമാർ. ജനങ്ങൾ നെഞ്ചേറ്റിയ ചെറുതും വലുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2005 ബാബു ജനാർദ്ദനന്റെ തിരക്കഥയിൽ ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലിന്റെ വേദന അതേ തീവ്രതയോടെ പ്രേക്ഷകരും അനുഭവിച്ചു. ഈ ചിത്രത്തിന്

2007-ലെ മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ ചിത്രത്തിലെ അഭിനയത്തോടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. വയലാർ ശരത് ചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ ഈണം പകർന്ന ഗാനം. ചിത്രം അച്ഛൻ ഉറങ്ങാത്ത വീട്. ഗായകർ റജു ജോസഫ്, സുജാത.

സമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റും 18 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതത്തിൽ നടൻ സലീം കുമാർ അഭിനയിച്ച ചില ചിത്രങ്ങളിലെ പാട്ടുകൾ.

മേരിക്കുണ്ടൊരു കുഞ്ഞാടിലേ. ശവപ്പെട്ടി വിൽപ്പനക്കാരൻ ലോനപ്പൻ ആദ്യം ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു. ഈ ചിത്രത്തിലെ ഗാനം തന്നെയാവട്ടെ മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനശില്പികൾ അനിൽ പനച്ചൂരാൻ, ബേണി ഇഗ്നേഷ്യസ്. ചിത്രം മേരിക്കുണ്ടൊരു കുഞ്ഞാട്.

2000-ൽ വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. റാഫി മെക്കാട്ടിൻ ടീം ഒരുക്കിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രം ഹിറ്റായതോടെ സലീം കുമാറിന് തിരക്കായി. പിന്നീട് ഒട്ടേറെ സിനിമകളിലെ ഹാസ്യ നടനായുള്ള റോളുകൾ അദ്ദേഹത്തെ തേടിവന്നു. ദിലീപ്, ഹരിശ്രീ, അശോകൻ, സലീം കുമാർ ടീം എപ്പോഴെല്ലാം സ്ക്രീനിൽ ഒന്നിച്ചോ അപ്പോഴെല്ലാം തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചു. 2004-ൽ കമലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ പെരുമഴക്കാലത്തിലായിരുന്നു സലീം കുമാറിലെ നടന്റെ മറ്റൊരു മുഖം പ്രേക്ഷകർ കണ്ടത്. അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തമാശ പോലും പറയാതെ നടൻ എന്ന രീതിയിൽ സലീം കുമാർ അതിൽ തിളങ്ങി. ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് പാടിയതാണ്.

നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സലീം കുമാർ അഭ്രപാളിയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ എടുത്തു പ്രയോഗിക്കാറുണ്ട്. തിളക്കം എന്ന ചിത്രം അതിലൊരു ഉദാഹരണം മാത്രം. ഐ ആം ദി സൂറി എളിയ, ഐ ആം ദി സൂറി തുടങ്ങി ഒട്ടേറെ എണ്ണിയ ഒടുങ്ങാത്ത ഡയലോഗുകൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. ഇതിൽ കൂടുതലും സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു എന്നും അവ സലീം കുമാർ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണെന്നും പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം തന്നെ ആവട്ടെ. പാടിയത് ബേബി, നിമിഷ, ചിന്മയി എന്നിവർ. പാപനാശം ശിവൻ എഴുതി, കൈതപുരം വിശ്വനാഥൻ ഈണം പകർന്നത്.

2002 ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു ലുക്കില്ല എന്നേ ഉള്ളൂ, ഒടുക്കത്തെ ബുദ്ധിയ എന്ന്. ഇതെല്ലാം എങ്ങനെ മലയാളി മറക്കും? ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശങ്കർ മഹാദേവനും റിമി ടോമയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

അഭിനയം മാത്രമല്ല സംവിധാനവും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തു. 2017 കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് രചനയും സംവിധാനവും അദ്ദേഹത്തിൻ്റെതായിരുന്നു. 47-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് അദ്ദേഹം നേടി. 2018 ദൈവമേ കൈത്തൊഴാം കെ കുമാർ ആകണം എന്ന ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ ആത്മകഥയും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു.

0: പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗാനാമൃതത്തിൽ നടൻ സലീം കുമാർ അഭിനയിച്ച ചില ചിത്രങ്ങളിലെ പാട്ടുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ 55 മിനിറ്റും 12 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി സുഖേന്ദു ശേഖർ റോയ് രാജി പ്രഖ്യാപിച്ചു. രാജ്യസഭയിൽ നിന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച റോയ് പാർട്ടിയിൽ അഴിമതിയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുകയാണെന്ന് ആരോപിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ദേശീയപാതയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ ഓടകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ വയറിളക്ക രോഗലക്ഷണങ്ങളോടെ തലക്കുളത്തൂരിലെ ഒരു കുട്ടിയെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി ചിന്നകനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും ദർശനം സാംസ്കാരിക വേദിയും സംഘടിപ്പിച്ച പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചനാ മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കെ ജയന്ത് എംഎൽഎ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 2 വിക്കറ്റ്

0: 8 നഷ്ടത്തിൽ 85 റൺസ് എടുത്തു. ഒന്നാം ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്തായി.
1: FM പ്രധാന വാർത്തകൾ.

0: അഞ്ചനം 2269 ബെംഗളൂരു കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2:59 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോന്നൊരു സംശയം.
6: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 20 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ്.

0: It trains 24/7 in all major languages and dialects while adhering to highest professional ethics and standards in radio broadcasting. With Aman Yadav, Vishnu PS, Akashwani News, Delhi.
1: In the Philippines, 16 people have been killed after a 7.8 magnitude offshore earthquake hit the Mindanao region of the archipelago this morning. More than 200 people have been injured due to the earthquake that also set off a tsunami. The local authorities are still verifying the extent of the fatalities and damage. In cricket, Afghanistan were 98 for 4 in their second innings on day 3 after being asked by hosts India to follow on in the one-off test at New Chandigarh. Earlier today, India's Manav Sutar snared a 6-wicket haul on a dream debut as Afghanistan were bowled out for a paltry 152. Earlier, India declared its first innings at a commanding 564 for 8. The India Meteorological Department, IMD, has issued red alert for heavy rainfall over coastal Karnataka till Wednesday. IMD said conditions are favourable for the further advance of the southwest monsoon into parts of central Arabian Sea, Maharashtra, Telangana, Andhra Pradesh and Tamil Nadu over the next 3 to 4 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says welfare of the poor inspired by Antyodaya driving government policies for the last 12 years. West Bengal set to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana today, marking full coverage of the scheme in the country. Delhi High Court issues notices to the Centre and CBSE on alleged discrepancies in board's on-screen marking system. Israel and Iran trade fresh missile attacks on each other, escalating West Asia conflict. Akashwani celebrates completion of 90 years of trust and public service. And in cricket, India enforce follow-on after bundling out Afghanistan for 152 in their first innings in the one-off test at New Chandigarh. With that, we end the midday news.
2: ആകാശവാണി സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി
4: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 40-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
5: തടിമിടുക്കുകൊണ്ടല്ല, ഹൃദയമിടിപ്പളന്നാണ് കുറ്റവാളിയെ കുരുക്കേണ്ടതെന്ന് പെട്രോവിച്ചിന് അറിയാമായിരുന്നു. 1866 റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഇരട്ട കൊലപാതകം അന്വേഷിക്കുന്ന കുറ്റാന്വേഷകനാണ് പെട്രോവിച്ച്. നിക്കോ എന്ന യുവാവാണ് പ്രതി. മനസ്സിന്റെ ഉള്ളറകൾ രംഗവേദികളാക്കിയ ഈ നാടകത്തിൽ നിക്കോവിന്റെ മനസ്സ് പെട്രോവിച്ചിന്റെ തടവറയിലാണ്. പതിതരുടെ മോചനത്തിന് പണം കൈയാളുന്ന ചൂഷകനെ വകവരുത്തുന്നത് ഒരു മാർഗമായി സ്വീകരിക്കുകയായിരുന്നു കൊലപാതകം ചെയ്ത നിക്കോവ്. അധികാരം കൈയാളുന്നവനെ തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടുന്ന സായുധ വിപ്ലവങ്ങളുടെ വഴിയിലായിരുന്ന നിക്കോവ് ബുദ്ധിമാനും അസാധാരണനുമായിരുന്നു. ദ്രോഹം അനുഭവിക്കുന്ന നിസ്വരായ മനുഷ്യരായിരുന്നു നിക്കോവിന്റെ കൂട്ടാളികളെല്ലാം. നിയമം കൈയാളുന്ന പെട്രോവിച്ചും നിയമം അസാധാരണ മനുഷ്യർക്ക് ബാധകമല്ലെന്ന് വിശ്വസിക്കുന്ന നിക്കോവും നേർക്കുനേർ. നാടകം തുടർന്ന് കേൾക്കുക.
6: എന്റെ പ്രിയ സുഹൃത്തെ റസ്കോൾനിക്കോ, നിങ്ങൾ കൃത്യസമയത്ത് ഹാജരായല്ലോ. നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു.
7: എന്താണ് പെട്രോവിച്ച് ഇങ്ങനെ പെരുമാറുന്നത്? ഇതൊന്നുമല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്.
6: എന്താണ് ആലോചിക്കുന്നത്? ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് കരുതരുത്. എന്റെ ഒരു ശൈലി ഇതാണ്.

0: പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നാത്ത വിധത്തിൽ. എന്നാൽ പോലീസ് സ്റ്റേഷനാണെന്ന് വരുത്തി തീർക്കുക.
1: ഞാൻ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്,
0: ഈ കടലാസ് ഞാൻ നിങ്ങൾക്ക് തരുവാനായി വച്ചിരുന്നതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ അതോ വീണ്ടും പകർത്തി എഴുതണോ?
1: എന്ത് കടലാസോ?
0: ഹേ, ഇതിൽ അസ്വസ്ഥനാകേണ്ട ആവശ്യമൊന്നുമില്ല, അത് കൃത്യമായി കൈകാര്യം ചെയ്യും.
1: ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ്.
0: റസ്കോൾനിക്കോവ്, നിങ്ങൾക്ക് എന്തു പറ്റി? പനി മാറിയില്ലേ?
1: ആ, മാറി സർ. കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുമായുള്ള എന്റെ പരിചയത്തെക്കുറിച്ച് അറിയാനായി സാറിന് എന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: ചോദ്യം ചെയ്യലോ?
1: ഇന്നലെ സാറ് പറഞ്ഞു ഔദ്യോഗികമായ രീതിയിൽ.
0: ഓ, പ്രതി കീഴടങ്ങിക്കഴിഞ്ഞല്ലോ.
1: ആര്? ഞാനോ?
0: അല്ല, യഥാർത്ഥ പ്രതി കീഴടങ്ങി. റസ്കോൾനിക്കോവ്, നിങ്ങൾ സമാധാനമായിരിക്കെ, നമുക്ക് ധാരാളം സമയമുണ്ട്. നിങ്ങൾ പുകവലിക്കുമോ? കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ഇതാ, വേണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കൂ. എന്റെ അതിഥിയല്ലേ സമർത്ഥനായ ചിന്തകനായ എഴുത്തുകാരൻ?
1: കാര്യത്തിലേക്ക് കടക്കൂ, എന്നെ ചോദ്യം ചെയ്യൂ, ഞാനെല്ലാം പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
0: എന്തു പറയാൻ? എന്ത് തയ്യാറായി? ആ കൊലയെപ്പറ്റിയാണെങ്കിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ.
1: അതെങ്ങനെ ശരിയാവും?
0: ചെയ്ത പ്രതി കുറ്റം സമ്മതിച്ചു, അതിന് നിങ്ങളെന്തിന് പരിഭ്രമിക്കുന്നു?
1: അല്ല, അപ്പോൾ കുറ്റം ചെയ്തത്?
0: സാധാരണയായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്തുടരുന്ന നിയമപരമായ ശൈലിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് വിചിത്രമായ നിയമ സമ്പ്രദായമാണ്, സംശയമില്ല. എല്ലാ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് നിസ്സാരമായ വിഷയത്തിൽ സംഭാഷണം ആരംഭിക്കുന്നു. മനസ്സിലായോ?
1: സർ, ഇന്നലെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എന്തോ ചില വിചാരണയ്ക്കായി നിങ്ങളുടെ ഓഫീസിൽ വരണമെന്ന്. ഞാൻ വന്നത് അതിനാണ്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. റോഡപകടത്തിൽ മരിച്ച ആ മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണം.
0: എന്തൊരക്ഷമയാണ് നിങ്ങൾക്ക്! എഴുത്തുകാരെല്ലാം ഇങ്ങനെയാണോ? എന്തായാലും നിങ്ങളുടെ നിയമത്തെപ്പറ്റിയുള്ള ലേഖനം, നീതിയെപ്പറ്റിയുള്ള വാദഗതികൾ അപാരം, അപാരം.
1: ദൈവിയെ തന്നെ വിചാരണ ചെയ്യുകയോ പോകാൻ അനുവദിക്കുകയോ ചെയ്യുക.
0: ദൈവമേ, ദേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനെന്തിന് നിങ്ങളെ വിചാരണ ചെയ്യണം? മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങൾ കാരണമില്ലാതെയാണ് അസ്വസ്ഥനാകുന്നത്. ശാന്തനാകൂ, ശാന്തനാകൂ.
1: എനിക്ക് ശാന്തനാകാൻ കഴിയില്ല. ഞാനെല്ലാം തുറന്നു പറയാനാണ് വന്നത്, വിചാരണയ്ക്ക് വിധേയനാകാൻ. എന്നിട്ടും നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല.
0: അപ്പോൾ തയ്യാറെടുപ്പുണ്ട്. സുഹൃത്തെ, നമുക്ക് കുറെ നേരം സംസാരിച്ചിരിക്കാം. നോക്കൂ, ഞാനൊരു അവിവാഹിതനാണ്. പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ മേലുകീഴ് നോക്കുകയോ ചെയ്യാത്തവൻ. സമൂഹവുമായി ഒത്തുചേർന്നു പോകുവാൻ എനിക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. പൊതുസമൂഹവുമായി എനിക്ക് ബന്ധമില്ല. സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ അടുപ്പമില്ലാത്ത രണ്ട് ബുദ്ധിമാന്മാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം കിട്ടാനായി അരമണിക്കൂറെങ്കിലും എടുക്കും.
1: ബാലിശമായ ചിലക്കൽ കൊണ്ട് ഇയാളെന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്.
0: ഇത് കണ്ടോ, ഞാൻ ചെയ്യുന്നത് ഔദ്യോഗികമായ വ്യായാമങ്ങളാണ്. ഞാൻ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. ഈ

0: വ്യായാമം എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാനെപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ ഇടയ്ക്കൊരു 5 മിനിറ്റ് എണീറ്റ് നടക്കും.
1: അപ്പോൾ വിചാരണയില്ലേ? എനിക്കിതൊന്നും കേൾക്കാൻ കൗതുകമില്ല.
0: കൗതുകമുള്ള കാര്യങ്ങളാണോ പോലീസ് സ്റ്റേഷനിൽ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ അങ്ങനെയാണോ? നിങ്ങൾ തന്നെ വിചാരണയെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇത്തരം വിചാരണകൾ ചോദ്യം ചെയ്യപ്പെടുന്നവനേക്കാളും ചോദ്യം ചെയ്യുന്നവനെയാണ് അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇതൊക്കെ മാറണം, ഇതൊക്കെ മാറണം അല്ലേ റസ്കോൾനിക്കോ?
1: മാറണം, വ്യവസ്ഥിതി തന്നെ മാറണം.
0: ഒരു കുറ്റവാളിയെ അത് ഉത്തമ ബോധ്യമായാൽ പോലും സമയം വരുന്നതിന് മുമ്പേ ഞാൻ അയാളെ എന്തിനു വിഷമിപ്പിക്കണം? ഉദാഹരണത്തിന്, എനിക്ക് വേണമെങ്കിൽ അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം. അയാളെ എന്തുകൊണ്ട് കുറച്ച് സമയം പട്ടണത്തിൽ കറങ്ങാൻ അനുവദിച്ചുകൂടാ? നിങ്ങൾക്കിനിയും ഞാൻ പറയുന്നത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു.
1: മനസ്സിലാവുന്നു, ഏറെ മനസ്സിലാവുന്നു.
0: ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എങ്കിലും മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. തെളിവുണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്, തെളിവുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, തെളിവുകൾ 2 രീതിയിലെടുക്കാം.
1: ഒന്നോ രണ്ടോ തെളിവല്ല, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും ശ്രമം. പെട്ടെന്ന് വിചാരണയ്ക്കുരുമ്പെട്ടാൽ അത് നഷ്ടമാകുമെന്നതുകൊണ്ടാണോ?
0: അതെ, അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരി. പെട്ടെന്ന് ജയിലിൽ പിടിച്ചിട്ടാൽ അവന്റെ മനസ്സിന്റെ അനിശ്ചിതത്വം മാറും, സ്വസ്ഥമാകും, പിന്നെ അവന് ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലേ?
1: നിയമസമ്പ്രദായം അടിസ്ഥാനമാക്കി പൊതു കേസ് നമുക്കുണ്ടോ? പുസ്തകങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കാം, അതല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്?
0: അതെ, അതെ, അതെ. ഓരോ കേസും ഓരോ കുറ്റവും അത് നടന്നു കഴിഞ്ഞ ഉടനെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രത്യേക കേസായി മാറുന്നു.
1: നിങ്ങളുടെ ശൈലി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിന്റെ ഇരയാണ് ഞാൻ.
0: കുറ്റം ചെയ്തവരെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു, യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ, ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ. അതേസമയം അവനിൽ സംശയം ഉണർത്തണം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഊണിലും ഉറക്കത്തിലും ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും. അത്തരം ഒരവസ്ഥയിൽ ഒരുവൻ സമാധാനത്തോടെ ജീവിക്കാനാവില്ല.
1: അങ്ങനെ തുടർച്ചയായ സംശയവും ഭയവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കും.
0: അപ്പോൾ അവൻ സ്വയം എന്റെ അടുത്ത് വരും, അല്ലെങ്കിൽ 2 2 4 എന്ന രീതിയിൽ വ്യക്തമായി എന്തെങ്കിലും ചെയ്യും. എല്ലാ കുറ്റവാളികളുടെയും മനസ്സ് ഒന്നു തന്നെയാണ്.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
0: കണ്ടോ, കണ്ടോ, കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ. ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
0: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഇയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
1: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
0: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
2: പറഞ്ഞു, പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു.
0: ഞാനത് കേട്ടു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 40-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. കോഴിക്കോട് മാളിക്കടവ് ഗവൺമെൻറ് ITI IMC കീഴിൽ KSEB ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ഞായറാഴ്ചകളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്ലാസ്. 50 പേരടങ്ങുന്ന 2 ബാച്ചുകളിൽ ബാക്കിയുള്ള സീറ്റുകളിൽ അഡ്മിഷന് 8539 28 58 63 എന്ന നമ്പറിൽ വിളിക്കുക.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 13 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം. ചിത്രം പട്ടാളം. ഗായകർ യേശുദാസും സുജാതയും.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ ഈണം, ഗായകർ ചിത്രയും പി ജയചന്ദ്രനും, ചിത്രം ഗൗരി ശങ്കരം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 13 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷഫീഖ് മാഷ്. 4:30 മഴവില്ല. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഇന്നലെയും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റയ്ഹാൻ ആയ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കിൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു വിപത്ത്. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ വിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. ഏഴ് 15 കിന്ന കേൾക്കാം. ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ

വായന യോസേ മൗറോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ഏഴ് ഇരുപതിന് ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം, സന്ധിവാതങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. മങ്കട എൻ എച്ച് എം ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എം മനു സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപേഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ്, മഞ്ചേരി. കാവ്യധാര, പ്രഭാവർമ്മ എഴുതിയ മുല്ല പൂത്തു നാം കാണുവാനില്ലെങ്കിലും എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം പ്രേമജ ഹരീന്ദ്രൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിതം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം 8:05. സി എച്ച് സെൻറ്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബീവി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡീറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രേൻ സീപൻസ്, ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം, സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതി ഗീതങ്ങൾ. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെയും കഥകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 എഫ് എം പ്രധാന വാർത്തകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം 3:00. എൻ ഡി എ ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5:00 മുതലുള്ള തിരുവനന്തപുരം റെയിൽവേ പരിപാടികളിൽ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7
7: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
11: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
10: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
11: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: സ്പൈൻ

0: ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
1: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിത്തം, ചൊവ്വാഴ്ച രാവിലെ 7:50.
0: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: FM പ്രധാന വാർത്തകൾ.
1: പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് മുന്നറിയിപ്പ്. 12ാം ക്ലാസ് പരീക്ഷാ ഫലം പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിനുമായി 160,000 പേർ അപേക്ഷ സമർപ്പിച്ചതായി CBSE. നീറ്റ് UG പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21. കോഴിക്കോട് ജില്ലയിൽ ഓപ്പറേഷൻ ക്ലീൻ കേരള പുരോഗമിക്കുന്നു. ഷിഗല്ല രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. വാർഷികത്തോടനുബന്ധിച്ച് ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം.
0: FM പ്രധാന വാർത്തകൾ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
7: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ്, 2:55. 2269 ബംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 2:59. 12217 തിരുവനന്തപുരം ചണ്ഡിഗഡ് സമ്പർക്ക് ക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 3:48. 2250 പൂനെ എറണാകുളം 4 മണിക്കും. 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്, 4:05. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 4:01. 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ, 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.

0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ എന്നോ?
0: അതേന്ന്. നമ്മളെ

0: ലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
0: എന്നും രാവിലെ 7:00
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03
1: കന്നഡ ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
3: ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 2:00 കഴിഞ്ഞ 59 മിനിറ്റും 30 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 32 മിനിറ്റും 49 സെക്കൻഡും. സേവന വാർത്തകൾ. കോഴിക്കോട് ഗവൺമെൻറ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ് കമ്മിറ്റി നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത SSLC പ്ലസ് ടു ഡിഗ്രി. ഫോൺ നമ്പർ 8281723705. രണ്ടായിരത്തി 2027 സെൻസസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിലെ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കും June 8 നിശ്ചയിച്ചിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 13 മാറ്റിയതായി തഹസിൽദാർ അറിയിച്ചു. പരിശീലന കേന്ദ്രത്തിലും

0: സമയത്തിലും മാറ്റമില്ല. ഫലപ്രദമായ ദുരന്ത നിവാരണ പ്രതികരണത്തിനായി പാലക്കാട് ജില്ലയിലെ വിരമിച്ച സായുധ സേനാംഗങ്ങളെ നിയമിക്കുന്നു. പ്രവർത്തിക്കാൻ സന്നദ്ധരായ വിമുക്ത ഭടന്മാർ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
0: സമയം 3:00 കഴിഞ്ഞ് 35 മിനിറ്റ്.
8: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
9: പുതിയൊരു അധ്യയന വർഷം കൂടി തുടങ്ങിക്കഴിഞ്ഞു. കാറ്റിനോടും മഴയോടും പൂമ്പാറ്റയോടും മിണ്ടിയും പറഞ്ഞും കുട്ടികൾ കളിച്ചിരികളുമായി സ്കൂൾ അങ്കണങ്ങളെ വർണ്ണാഭമാക്കുന്നു. ഈ അവസരത്തിൽ ഇന്ന് എന്റെ ഗാനത്തിൽ വിരുന്നെത്തുന്നത് കുറുവ AUP സ്കൂളിലെ ഷഫീഖ് മാഷാണ്. സമൂഹമാധ്യമങ്ങളിൽ മില്യൺ കണക്കിന് വ്യൂസുണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക്. കുരുന്നുകളുമായി സംവദിക്കുന്ന റീലുകളിലൊക്കെ നിറയുന്നത് പഠനത്തിന്റെയും അധ്യാപനത്തിന്റെയും ആഘോഷങ്ങളാണ്. മികച്ച ഒരു കലാകാരൻ കൂടിയാണ് മക്കരപ്പറമ്പ് സ്വദേശിയായ ടി ഷഫീഖ്. മിമിക്രിയും പാട്ടും ഫോട്ടോഗ്രഫിയുമൊക്കെ ഏറെ പ്രിയങ്കരം. ഷഫീഖ് മാഷിന്റെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും ഇതാ.
10: കുട്ടികളെ, കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്ക്രീനുകളിൽ കാണുന്ന ആ ഷഫീഖ് മാഷാണ് ഇന്ന് മഞ്ചേരി നിലയത്തിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും. ഞാൻ ആദ്യം തന്നെ ഈ നിലയത്തിന് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കളോട് സല്ലപിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ ചിരിയുടെ ഒരു ഭാഗമായിട്ട് മാറാനും കഴിഞ്ഞ ഒരു വല്ലാത്തൊരു ദിവസമാണ് സ്കൂൾ തുറന്ന ദിവസം. ഷഫീഖ് എന്ന് പറയുന്ന ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരുപാട് പഠന സംബന്ധമായിട്ടുള്ള റീലുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ എത്താൻ കാരണം നിങ്ങളിലുണ്ടാവുന്ന വിരസതയെ മാറ്റി വളരെ മനോഹരമായിട്ട് കുട്ടികൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ക്ലാസ്സുകൾ അവതരിപ്പിക്കുക എന്നതാണ്. ധാരാളം പാട്ടുകളിലൂടെയാണ് ഞാനും എത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്ത തുള്ളൽ പാട്ട്. തുള്ളലെന്ന് കേട്ടാലുടനെ കുഞ്ചനെ നമ്മൾ ഓർക്കണം കേട്ടോ. അതിനുശേഷമാണ് എനിക്ക് ധാരാളമായിട്ട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയത്. അതിനുശേഷം ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് എത്തപ്പെടാൻ പറ്റി. കുട്ടികളുടെ മനസ്സിൽ ഞാൻ ആ പാട്ട് എത്തിച്ചതുപോലെ എൻ്റെ മനസ്സിലും ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് വെള്ളി നക്ഷത്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ പല പരിപാടികൾക്ക് പോയാലും കുട്ടികൾ എന്നോട് ചോദിച്ച് പാടാറുള്ള ഒരു പാട്ട്.
11: അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റ് മെസ്.

ഞാനിങ്ങനെ ക്ലാസ്സുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ വളരെയേറെ താല്പര്യത്തോടു കൂടി സസൂക്ഷ്മം എന്നെ ഇങ്ങനെ കേട്ട് നിൽക്കാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണ്? അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ തുടർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഥാപ്രസംഗം ചെയ്യാറുണ്ട്. കഥാപ്രസംഗമൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ആദ്യം കഥാപ്രസംഗം എന്ന് പറയുന്ന കലയെ അവർക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിങ്ങനെ ആ ഒരു ശൈലിയിലൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വളരെ ആപ്റ്റായിട്ട് കുട്ടികളതിങ്ങനെ കേട്ട് അവിടെ ഗാന്ധിജി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. 1915 ബോംബെ തുറമുഖം. ബോംബെ തുറമുഖത്തിൽ അതെ ഒരാൾ വന്നിറങ്ങുകയാണ്. ആരാണത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആരാണത് എന്നുള്ള രൂപത്തിൽ വരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു അവതരണമൊക്കെ നടത്തി അത് ഗാന്ധിജിയിലേക്ക് എത്തുമ്പോൾ അവരിതിങ്ങനെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ഇടയിൽ ഈ ഒരു പഠനതന്ത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഒരു ലോകത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു എൻ്റർടൈൻമെൻ്റ് അവർക്ക് ക്ലാസ് റൂമിൽ കൊടുക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തലുകൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് പരീക്ഷണം പോലെ നടത്തി വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ പ്രാക്ടീസൊക്കെ നടത്തി ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ തയ്യാറാക്കി അവരുടെ മുന്നിൽ അവതരിപ്പിക്കും.

പഠിക്കുമ്പോൾ വളരെയേറെ എഫക്റ്റീവായിട്ട് മാറുന്നു. അങ്ങനെ സ്കൂളും സ്കൂളിൻ്റെ ചുറ്റുപാടുകളും കുട്ടികളിങ്ങനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറ്റുമ്പോൾ ഹാപ്പി ആവുന്നൊരു അന്തരീക്ഷത്തിലേക്ക് വരാൻ എല്ലാ ദിവസവും ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് സ്കൂളുമായി ബന്ധപ്പെട്ട്, അധ്യാപകരുമായി ബന്ധപ്പെട്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. നാട്

രസകരമായിട്ട് പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഒരു കൃത്യമായ ഒരു പാഷനാണ്. ആ പാഷൻ ഞാൻ അറിഞ്ഞ് കുട്ടികളിലേക്ക് അത് ചെയ്യുമ്പോൾ വളരെയേറെ കൃത്യമായ ഒരു റിസൾട്ട് തരുമ്പോഴാണ് വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. ഒരു കുട്ടിയുടെ ശ്രദ്ധ അത് കിട്ടാൻ വേണ്ടിയിട്ട് നേരനുഭവങ്ങൾ കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്ന ഒരു തീം. നേരനുഭവങ്ങൾ കൊടുക്കാൻ ക്ലാസ് റൂമിലേക്ക് പഠിപ്പിക്കാനുള്ള സംഗതികളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ജീവജാലങ്ങളുണ്ടാവാം, പലതരത്തിലുള്ള നേതാക്കളുണ്ടാവാം, കവികളുണ്ടാവാം, എഴുത്തുകാരുണ്ടാവാം, അഭിനേതാക്കളുണ്ടാവാം. ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഈ തലമുറക്ക് പരിചിതമല്ലാത്ത എഴുത്തുകാരെയും അവരുടെ മുഖം മൂടി ധരിച്ച് അവരെക്കുറിച്ച് പറഞ്ഞ് അവർ

തന്നെ പരിചയപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ ക്ലാസ് റൂമിൽ കൊണ്ടുവരും. അതിന് എടുക്കുന്ന ഒരു എഫേർട്ടെന്ന് പറഞ്ഞാൽ അവരുടെ റേഡിയോ ഇൻ്റർവ്യൂകളും ടി വി ഇൻ്റർവ്യൂകളൊക്കെ കൃത്യമായി ഇരുന്ന് പഠിച്ച് ആ ശൈലി സ്വീകരിച്ച് അവരുടെ സംസാര രീതി മനസ്സിലാക്കി ആ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു എഴുത്തുകാരനെ സാഹിത്യകാരനെ അവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പി എൻ പണിക്കരെ, ഒ എൻ വി കുറുപ്പിനെ, അതുപോലെ കുഞ്ഞുണ്ണി മാഷിനെ, അക്കിത്തത്തിനെ, ഇങ്ങനെയുള്ള പാഠഭാഗത്ത് വന്നു പോകുന്ന ആളുകളെ എത്തിക്കുക നമ്മൾ ഈ ശ്രമം നടത്താറുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ വീട്ടിൽ ചെന്നിട്ട് കൊടുക്കുന്ന ഒരു അനുഭവം വളരെ വലുതാണ്. എന്നോട് എപ്പോഴും പറയും, മാഷ ഇന്ന് എന്തായിരുന്നത്? ഒ എൻ വി ആയിരുന്നു അല്ലേ? വീട്ടിൽ നിന്നിട്ട് ഒ എൻ വിയെ കുറിച്ച് തന്നെയാണ് കുട്ടി പറയണത്. മുഖംമൂടി വെച്ചിട്ട് ഞങ്ങളെ മാഷ് വന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. ധാരാളം അധ്യാപകർ, നിങ്ങൾക്കും ഓർത്തെടുക്കാൻ പറ്റുന്ന അധ്യാപകരുണ്ടാവാം, നിങ്ങളെ മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് സ്വീകരിച്ച അധ്യാപകരുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജി എൽ പി എസ് കുറുവ എന്ന് പറയുന്ന എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന രണ്ടു ടീച്ചർമാർ എനിക്ക് നൽകിയ പിന്തുണ വളരെ വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗിരിജ ടീച്ചർ, എൻ്റെ ശ്രീലത ടീച്ചറൊക്കെ കണ്ണിലുള്ള കലയെ കണ്ടെത്തുകയും ആ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം തന്നതും അങ്ങനെയാണ്. ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കഴിവ് കണ്ടെത്തുക, ആ കഴിവിനെ പരിപോഷിപ്പിക്കുക, കൂടുതൽ അവസരങ്ങൾ നൽകുക. അന്ന് അധ്യാപകനാവാൻ ശ്രമം നടത്തിയപ്പോൾ എൻ്റെ ഒരു അറബി ടീച്ചർ, സുഹൃത്ത് ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ, അവരുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അധ്യാപന മേഖലയിലേക്ക് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ അധ്യാപന ജോലിക്ക് പാഷനായിട്ട് ഉൾക്കൊള്ളുന്നവർക്ക് വലിയ വാല്യുണ്ട്. അധ്യാപനത്തിൽ ഏറെ സന്തോഷം തോന്നുന്നത് ഇന്നിപ്പോൾ നമ്മളെത്തിയ ഇവിടെ വന്ന ഈ ഒരു സമയം മുതൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന നാഷണൽ ലെവലിലുള്ള ഒരു പത്രത്തിലെ വാർത്താക്കുറിപ്പ് വരാനൊക്കെ കാരണമായി. അതിൽ വലിയ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഇന്ന് ഞാൻ പല വിദ്യാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള പാട്ടുകൾ സ്വന്തമായിട്ടൊക്കെ പാടാറുണ്ട്. അതിൽ ചെറിയ മക്കളാണ് എൻ്റെ അടുത്ത് അധികം വരാറുള്ളത്. അപ്പോൾ അവർ എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിത്തരാമോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അധികം പാടിക്കൊടുക്കുന്നത് കട്ടുറുമ്പിന് കല്യാണം

ഇനി നേരനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന അപ്പുറം ഞാനൊരു പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഞങ്ങളുടെ പാഠഭാഗത്തെ പരിസര നിരീക്ഷണത്തിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു അധ്യാപകനാണ് എന്നെ ഒരു പരിസര നിരീക്ഷകനാക്കി മാറ്റിയത്. ചുറ്റുപാടിലും സഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു സംഗതി പാഠഭാഗത്തിലെ ആസ്പദമാക്കിയിട്ടാണ്. ഞാനൊരു പൂമ്പാറ്റകളുടെ ഒരു കാലചക്രം, മുട്ട ഇടുന്നത് മുതൽ അത് പുഴുവായി മാറുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് മാറുന്നു, പ്യൂപ്പ പിന്നീട് ശലഭമായിട്ട് മാറുന്നു. ഇത് ഞങ്ങളുടെ പാഠഭാഗത്തിൽ വരുന്ന സമയത്ത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിയുടെ മുട്ട വിരിഞ്ഞ ലാർവകളെ സൂക്ഷിച്ച് ആ ലാർവകളെടുത്ത് ഭരണിയിലാക്കി അതിൻ്റെ ഓരോ മാറ്റങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കാണിച്ച് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ദേശാടന പക്ഷികളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. അതിൽ തന്നെ കുട്ടികളുടെ ക്രൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ അതിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാറുണ്ട്. ഞാൻ കണ്ട പക്ഷികളുടെ ചിത്രങ്ങൾ അവരിലേക്ക് കൊടുക്കുകയും അവർ കണ്ട പക്ഷികൾ അവൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനർത്ഥം ഇന്നത്തെ തലമുറ പ്രകൃതിയോട് മുഖം തിരിച്ച് മറ്റു ഈ ടെക്നോളജിക്കൽ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ തൻ്റെ ചുറ്റും നടക്കുന്ന ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, കൗതുക ലോകം തന്നെയാണ്, അത് കാണിക്കാനുള്ള ഒരവസരമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ അവധിക്കാലത്ത് വരെ അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പരിചിതമല്ലാത്ത ചില സസ്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് ഈ സസ്യങ്ങൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളത് കണ്ടെത്തണം. നമ്മുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് ഈ മഷിത്തണ്ട് ചെടി. മഷിത്തണ്ട് ചെടിയിലൂടെ നീല വെള്ളം കയറി പോകുന്നതൊക്കെ നമ്മൾ ചെറിയ കാലത്ത് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മഷിത്തണ്ട് ചെടിയെ പരിചയപ്പെടുത്തി അത് കണ്ടെത്തി ഇതുപോലെ വേരുകളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന അത് പ്രോസസ്സൊന്ന് കാണാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കാറുണ്ട്. ഈ പാഠഭാഗങ്ങൾ ഇങ്ങനെ രസകരമായി എത്തിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പല അധ്യാപകരും ചോദിക്കാറുണ്ട്. പാഠഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ പ്രയാസകരമായിട്ടുള്ള സംഗതികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് താളാത്മകമായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതൊരു പഠിക്കുന്ന വസ്തുവല്ല എന്നും കുട്ടി അറിയാണ്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടി പിന്നീട് പരീക്ഷ പോലുള്ള വിലയിരുത്തലിൽ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിലുൾപ്പെടെ അവർ കൃത്യമായിട്ട് ഉത്തരം നൽകുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങൾ മാത്സിൽ ചുറ്റളവ് പഠിപ്പിക്കുന്ന സമയത്ത് ശരിക്കും ചുറ്റളവ് കാണാനുള്ള ഒരു സൂത്രവാക്യം നമ്മളെല്ലാവരും എത്ര മുതിർന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവും. അവിടെയാണ് നമ്മളൊരു മുദ്രാവാക്യ ശൈലിയിൽ നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. നീളം വീതി കൂട്ടുന്നു, രണ്ടു കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ കിട്ടും ചുറ്റളവ്, അപ്പോൾ കിട്ടും ചുറ്റളവ്.

ധാരാളം പാട്ടുകൾ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഒരുപാട് പാട്ടുകളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാട്ടാണ് മാനത്തെ മാരിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ

കുട്ടികൾ ഒരു വലിയ അനുഭവമാണ്. എത്ര വലിയ ദുഃഖത്തോടെ വരുന്ന കുട്ടിയും നമ്മുടെ വൽപ്പാറ അപകടം നടന്ന വിദ്യാലയത്തിലെ ആ മക്കൾ, അവരുടെ അധ്യാപകരൊന്നും അവരുടെ കൂടെ ഇല്ല. അവരുടെ ഹൃദയം വളരെയേറെ നുറുങ്ങുന്ന വേദനയിലാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ, കളിക്കൂട്ടുകാരിയായ ടീച്ചർമാർ ആ വിദ്യാലയത്തിൽ നിന്ന് വിടവാങ്ങി പോയി അവർ വീണ്ടും ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന ഒരു തടം കെട്ടി നിൽക്കൽ, നമ്മൾ പറയാറുണ്ട് സങ്കടം തടം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്രവേശനോത്സവ ദിനത്തിൽ അവരുടെ കണ്ണുകളിലൊക്കെ ഈ പുതിയ അധ്യയനത്തിൻ്റെ ഒരു തിളക്കം കണ്ടിരുന്നു. അവർ അവിടുത്തെ പാട്ടുകളും അവിടുത്തെ തമാശ നിറഞ്ഞ അന്തരീക്ഷങ്ങളും അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കളികളും വർണ്ണശബളമായിട്ടുള്ള ബലൂണുകളും അന്തരീക്ഷത്തിനോടൊക്കെ എത്ര പെട്ടെന്നാണ് അവർ ചേർന്ന് നിന്നത്. അവിടുത്തെ അധ്യാപകരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. മരണപ്പെട്ടു പോയ ടീച്ചർമാരൊക്കെ എൻ്റെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് ഈ വർഷത്തേക്കുള്ള ഡേറ്റ് മുന്നേ വാങ്ങിയിരുന്ന ആശ ടീച്ചറൊക്കെ ഉണ്ട്. നല്ല പാട്ടുകാരിയായിരുന്നു. ഞാൻ അവരിപ്പം സഹ ആർ പി ആയിട്ടൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ട്. ആ ടീച്ചറും ഇതുപോലെ ധാരാളം പാട്ടുകൾ ഞങ്ങളുടെ ഇരിക്കുന്ന വേദിയിൽ പാടാറുണ്ട്. ടീച്ചറുടെ ട്രെയിനിങ് നടക്കുന്ന ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടിപ്പിക്കാറുണ്ട്. അതിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ടാണ്

നമ്മൾ ഈ പ്രകൃതി നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളതാണ്. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കുക. പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിലുള്ള കുറേ ദുശീലങ്ങളുണ്ട്. ദുശീലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളെന്ന് കരുതി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു സംഗതി എന്താ, പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഒരു തൈ നടും, ആ തൈ പിന്നെ നമ്മൾ നോക്കുന്നു അടുത്ത പരിസ്ഥിതി ദിനത്തിനാണ്. പരിചരണം പോലും കിട്ടാതെ അതിൻ്റെ ഒരു അടയാളം പോലും ബാക്കിയുണ്ടാവില്ല. അതല്ല യഥാർത്ഥത്തിലൊരു പരിസ്ഥിതി സ്നേഹം. പരിസ്ഥിതി സ്നേഹമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, നമ്മളായി സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. വലിച്ചെറിയാതിരിക്കുക എന്ന ശീലം നമ്മളിൽ വന്നാൽ നമ്മൾ ഏറ്റവും വലിയൊരു പരിസ്ഥിതി സ്നേഹിയാണ്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ നിന്നൊക്കെ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോധമില്ലാതെ വലിച്ചെറിയുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത്, പരിസ്ഥിതിയെ സ്നേഹിക്കുക എന്നുള്ളതും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് മരം.

നട എന്നുള്ളത്. അതൊക്കെ പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാഠഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തോ അല്ലാതെയോ നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചില പ്രവർത്തനങ്ങളിൽ അധ്യാപകൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രവർത്തനങ്ങളായിട്ടത് മാറണം. ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെയും അതിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. മത്സ്യങ്ങളെ നിരീക്ഷിക്കാനും നീർപക്ഷികളെ നിരീക്ഷിക്കാനും ചലഭങ്ങളെ നിരീക്ഷിക്കാനും മറ്റ് ജീവജാലങ്ങളെ നിരീക്ഷിക്കാനും ചെറുപ്രാണികളെ നിരീക്ഷിക്കാനും പരിസ്ഥിതിയുടെ നന്മയ്ക്ക് വേണ്ടി അവർ അവരായിട്ട് ചെയ്യുന്ന കുറേ പങ്കുണ്ട്. അത് നിരീക്ഷിക്കാനുള്ള അവസരങ്ങൾ അധ്യാപകരും ആ വീട്ടിലെ ബന്ധുക്കളും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്ന തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകനും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും പങ്കുണ്ട്. ഇനി എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കലാഭവൻ മണി.

അദ്ദേഹത്തിനോട് ഒരു ചെറിയ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നുള്ള നിലക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ട്, കുമ്പായി കൊച്ചാണ്ടി പാണം കത്തുണുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ലേ, ഇതും ഞാൻ ഒഴിവ് സമയങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്.

ഞങ്ങളുടെ പരിസര പഠനത്തിൽ തന്നെ വാർത്താവിനിമയ ഉപാധികളിൽ ഒരുപാട് സംഗതികൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ക്ലാസ് റൂമിൽ വന്നുപോയ ഒരു സംഗതിയാണ് റേഡിയോ. ഞാനിന്ന് അത്തരം ഒരു റേഡിയോ നിലയത്തിലാണുള്ളത്. ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ

നിൽക്കുന്നത്. പാഠപുസ്തകത്തിൽ വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷം കണ്ടിരുന്നു. ക്ലാസ് റൂമിൽ നല്ല ഒരു റേഡിയോ കൊണ്ടുവന്ന് ആ സമയത്ത് കിട്ടാവുന്ന പ്രക്ഷേപണ പരിപാടികളൊക്കെ കുട്ടികളെ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ലോക റേഡിയോ ദിനത്തിൻ്റെ അന്ന് ക്ലാസ് റൂമിൽ അത് കൊണ്ടുപോയി നമ്മുടെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന വയലും വീടും എന്ന് പറയുന്ന പരിപാടി മുരളീധരൻ തഴക്കര ഞങ്ങളുടെ പാഠഭാഗത്തിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് കുട്ടികളുമായിട്ടൊരു വീഡിയോ കോളൊക്കെ ചെയ്ത് കോൺഫറൻസൊക്കെ ചെയ്തിട്ട് വയലും വീടും പരിപാടി കേൾപ്പിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം അതേ ശൈലിയിൽ തന്നെ ഞങ്ങൾക്കത് അവതരിപ്പിച്ചു തന്നു. ഞാൻ ഫെബ്രുവരി 13 കൃത്യമായ ഒരു ദിവസത്തിൻ്റെ അന്ന് ഒരു ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമിൽ റേഡിയോ കൊണ്ടുപോയി അതിൽ ആ സമയത്ത് പ്രക്ഷേപണം ചെയ്തിരുന്ന സംഗതികൾ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. അവർ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. ഈ ആകാശവാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവതാരകനായിരുന്നു ഗോപകുമാർ. അദ്ദേഹത്തിൻ്റെ ശൈലിയിലൊക്കെ ഞാൻ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത് മലയാള ചലച്ചിത്ര ഗാനങ്ങളെ എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഭാഗം. എല്ലാ വർഷവും ഫെബ്രുവരി 13 റേഡിയോ ദിനാചരണത്തിൻ്റെ അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി കേൾപ്പിക്കാറും ഉണ്ട്.

ഇന്ന് എ പ്ലസ്സുകളുടെ ചാകരകളാണ്. വലിയ വലിയ നേട്ടങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾ നേടുന്നത്. പക്ഷേ ഈ നേട്ടത്തിൻ്റെ പിന്നിലൊക്കെ നമുക്ക് അഹോരാത്രം നമ്മോടൊപ്പം പിന്തുണ തന്ന, നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു അമ്മ, ഒരച്ഛൻ, അച്ഛനേക്കാൾ കൂടുതൽ അമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തി തരുന്നത് അച്ഛനാണെങ്കിലും ഓരോ കാലത്തും നമ്മളുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പിന്തുണ തന്നു നമ്മളെ കൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മളെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ആ അമ്മമാർക്ക് തണലാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ അമ്മയെ സ്നേഹിക്കുന്ന ഒരു തലമുറയാണ്, വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറുന്ന ഒരു തലമുറ. ഈ രൂപത്തിലാവണം നമ്മുടെ ഈ വിദ്യാർത്ഥികാലം, അതിനുശേഷമുള്ള കാലം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്.

പ്രവേശനോത്സവം കഴിഞ്ഞു, സ്കൂളുകൾ തുറന്നു. വലിയ പ്രതീക്ഷകളാണ് രക്ഷിതാക്കൾക്കും സമൂഹത്തിനും. ആ പ്രതീക്ഷകൾ നേടിയെടുക്കാനാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. തിളങ്ങുന്ന നിങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു ചാകര തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അധ്യയനമായിട്ട് മാറട്ടെ. പരീക്ഷകളിലൊക്കെ വിജയം കിട്ടാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. എല്ലാവിധ ആശംസകളും നേരാണ്. ഞാൻ ഓർത്തു പോകുന്നത് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ വലിയ ഉരുൾപൊട്ടലുണ്ടാവുകയും ആ ഉരുൾപൊട്ടൽ ഉണ്ടായി ധാരാളം പേർ മരണപ്പെടുകയൊക്കെ ചെയ്തു. ഇന്നും അവിടെ ഒരു അതിൻ്റെ ഒരു സങ്കടശേഷിപ്പായിട്ട് നിൽക്കുന്ന അവിടുത്തെ വെള്ളാർമല സ്കൂളാണ്. ഇന്നും ഞാൻ അവിടെ പോവാറുണ്ട്, അവിടുത്തെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അവിടുത്തെ കുട്ടികൾ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വയനാട് പോകുന്ന സമയത്ത് അവനെ കാണാനൊക്കെ പോവാറുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയ ഒരു പാട്ട്, ആ പാട്ടിനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഉണ്ണിസാറും അവിടുത്തെ ഒരു ഗ്യാങ്ങൊക്കെ എനിക്ക് ഏറെ കാലത്ത് നമ്മളെ വല്ലാതെ കണ്ണീരിലെത്തിയ ഒരു സംഭവമാണ്. അതിലുണ്ടായിരുന്ന ഒരു പാട്ടാണ്.

0: പ്രകൃതി നേരത്തെ സൂചിപ്പിച്ചു, പരിസ്ഥിതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറുക. ഒരു ചടങ്ങിന് വേണ്ടി, ഒരു ഫോട്ടോക്ക് വേണ്ടി ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ. ചെടി നടുന്ന ഒരു വീട്ടിലെ ഒരാൾ എല്ലാവരും ഒരു ചെടിയിലെ പിടിക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് ഡിസ്റ്റൻസിൽ നാല് മരങ്ങൾ വളർത്തുക. ചെടി മാത്രം എന്നുള്ള രൂപത്തിലേക്കല്ല, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ മറ്റുള്ളവരെയും കൂടി ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുക. ഒരു മരം നട്ടാൽ ഒരു ലോകം നട്ടതിന് തുല്യമാണ്. കാലങ്ങളോളം നമുക്ക് തരുന്ന അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് വലുതാണ്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക.
1: എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ടി ഷഫീഖ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9746315408. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746315408. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: മഴവില്ല് തുടരുന്നു. ഇനി ചിത്രപാടിയ ഗാനം.

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ആ അതപ്പ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
8: ഗായകൻ രവിശങ്കർ.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത

0: വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് മഴവില്ലാണ്. സമയം 4 മണി കഴിഞ്ഞ് 49 മിനിറ്റും 3 സെക്കൻഡും. ഇനി മിൻമിനി പാടിയ ഗാനം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4-വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് നാളെ 10 വർഷം പൂർത്തിയാവും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്മരണികാ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിന്റെ യുവജന കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് കേരള ഡയറക്ടറായി അഭേഷ് ശങ്കർ SR ചുമതലയേറ്റു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രാളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-4-6, തിരുവനന്തപുരം ലോകമാന്യതിലക്, നേത്രാവതി എക്സ്പ്രസ് 5-13, 1-6-6-0-8, കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5-19, 1-9-5-7-7, തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 5-34, 5-6-6-0-0 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6-8, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 5-6-6-1-1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34, 5-6-6-1-3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7-44 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
0: നാട്ടുവൃത്താന്തം. കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓയ്സ്ക ഇന്റർനാഷണൽ കൊണ്ടോട്ടി ചാപ്റ്റർ പ്രവർത്തകരും സ്കൂൾ NSS വിദ്യാർത്ഥികളും ചേർന്ന് പരിസ്ഥിതി സെമിനാറും ഹരിത ശില്പശാലയും നടത്തി. നഗരസഭാ ചെയർമാൻ

കെ മുഹമ്മദ് ഇഷ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ജലീൽ അധ്യക്ഷത വഹിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ആദരിക്കാൻ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിക്ടോറിയ 2026 പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.

ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടിയും 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ ആലപ്പുഴ ജില്ലാ വൃത്താന്തവും 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ആകാശവാണി അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് ചിത്രഭാനു അക്ഷരശ്ലോക സമിതി പരപ്പിൽ തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ഡോക്ടർ നീതുലക്ഷ്മി വി ആർ, ഡോക്ടർ ഹേമ പി എസ്, മിഥില ചന്ദ്രൻ സി ജി, ഗൗരി ഗോപി.
1: അമ്പത്തൊന്നക്ഷരാളി കലിതതനുല

കോലം കെട്ടുക കോലകങ്ങളിൽ നടയ്ക്കെന്നുള്ള വേലയ്ക്കിനി കാലം വാർദ്ധകമായാലടിയനെ

0: ചാർത്തിയിടുക ചടുലകയൽ കണ്ണിതൻ കർണമൂലേ.
1: എല്ലാം ബ്രഹ്മമയം ജഗത്തിതുവെറും തോന്നലാം, കൊന്ന പൂക്കൾ കണക്കിതൊക്കെ

തവ കടമിഴിയിൽ കൂടിയെന്നല്ല ഞാനാം പാഴാം പുൽത്തണ്ടിൽ നിന്നും പല പല

അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ചിത്രഭാനു അക്ഷരശ്ലോക സമിതി, പരപ്പിൽ, തിരുവനന്തപുരം. പങ്കെടുത്തവർ ഡോക്ടർ നീതുലക്ഷ്മി വി ആർ, ഡോക്ടർ ഹേമ പി എസ്, മിഥില ചന്ദ്രൻ സി ജി, ഗൗരി ഗോപി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. രസികൻ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, വീണാ ഹരിദാസ് എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഉദിത് നാരായൺ, സുജാത എന്നിവർ ആലപിച്ചത് ചിത്രം CID മൂസ.

0: ചലച്ചിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി.
1: നിങ്ങൾ കൈ അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കതിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
2: നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട്, പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്! ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കും. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും

0: പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും, കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചെടികൾ നട്ടുപിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം, കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം.
1: ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു.
2: ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാൻ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാൻ, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കദർ.

കുട്ടി കർഷകർ ഇറങ്ങുകയാണ് പാടത്തേക്ക്. അവർ തൈ നടാനും വളമിടാനും വെള്ളമൊഴിക്കാനുമൊക്കെ വിദ്യാലയമുറ്റത്ത് നിന്നേ പഠിക്കുകയാണ്. പഠനത്തോടൊപ്പം കാർഷിക പഠനവും പൂർത്തീകരിക്കുമ്പോൾ ജീവിത വിജയത്തിനൊപ്പം ആരോഗ്യ സുരക്ഷയും കൈവരിക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്ക് പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തളാലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി 2-3 ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ഒരൽപം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപാദനം.
2: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: FME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേരാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6:04 and 55 seconds. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിനായുള്ള കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച തുടങ്ങി. കുട്ടനാട് താലൂക്ക് ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. ഈ മാസം 15 വൈകിട്ട് വരെ വള്ളങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്തവണ 9 ചുണ്ടം വള്ളങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. വെപ്പ്, ഇരുട്ടുകുത്തി എ, ഇരുട്ടുകുത്തി ബി എന്നീ ഗ്രേഡുകളിലെ 3 വീതം വള്ളങ്ങളെയും പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജലോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 24 വിളംബര ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര, വഞ്ചിപ്പാട്ട മത്സരം തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ദൌത്യത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആലപ്പുഴയിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായും യുവാക്കൾക്കായും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി ബി സബിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ, അശോക പണിക്കർ, കെ എസ് മുഹമ്മദ്, ആർ സുഭാഷ്, വി എസ് ഉദയകുമാർ, പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ 76 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ അറിയിച്ചു. 90 പേർ ഇതിനകം അറസ്റ്റിലായി. 6 ദിവസത്തിലാണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 300 ഗ്രാമോളം കഞ്ചാവും 0.45 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതുവരെ ജില്ലയിൽ 61 ക്ലാസുകളാണ് നടന്നത്. ചാരമൂട് ചത്തിയറ VHSS സ്ഥാപന മാനേജർ കൊപ്പാറ എസ് നാരായണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് ഡോക്ടർ ടെസി തോമസ് അർഹയായി. സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ഏർപ്പെടുത്തിയതാണ് അവാർഡ്. 25,001 രൂപയാണ് പുരസ്കാരമായി നൽകുന്നത്. ഈ മാസം 11 രാവിലെ 10 സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. വികസനത്തിനും കരുതലിനും പ്രത്യേക പരിഗണന കിട്ടേണ്ട ജില്ലയായ ആലപ്പുഴയെ മാറ്റുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജി സുധാകരൻ MLA ഓഫീസ് പുന്നപ്ര പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കമാൽ എം മാക്കിയിൽ അധ്യക്ഷത വഹിച്ചു. ജി സുധാകരൻ MLA, KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് B രാജശേഖരൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രവർത്തക സമ്മേളനം പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. തിരുവല്ല യൂണിയൻ സെക്രട്ടറി VR സുനിൽ ക്ലാസ് എടുത്തു. 72 കരയോഗങ്ങളിലെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് പറവൂർ വിശ്വനാഥനെ സമ്മേളനത്തിൽ ആദരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് AA ഷുക്കൂർ, മുൻ MLA PP ചിത്രഞ്ജൻ, K വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടായിരത്തി ദേശീയ സെൻസസിന് മുന്നോടിയായി ആലപ്പുഴയിൽ സൂപ്പർവൈസർമാർക്കും എന്യൂമിനേറ്റർമാർക്കുമായുള്ള പരിശീലനം തുടങ്ങി. ജില്ലകളിലെ 6 നഗരസഭകളിലും 6 താലൂക്കുകളിലും വിവിധ ബാച്ചുകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: എം ആകാശ

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
4: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ

0: നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎയ്ക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ .vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
2: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി ബിജെപി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉത്പാദനം മുതൽ ഉപയോഗം വരെ എല്ലാ തലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷ്യ വിഷബാധ, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 7 നടക്കുന്ന ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യജന്യമായ ധാരാളം രോഗങ്ങളാണ് ആഗോളതലത്തിൽ ഭാരമായി ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്തരം ഭാരത്തിൽ നിന്നുള്ള പരിഹാരമാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ആഗോള വെല്ലുവിളിയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഭക്ഷ്യസുരക്ഷാ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, സാമ്പത്തികമായ വികസനം, മാനുഷിക ശക്തി എന്നിവയെല്ലാം സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കൊണ്ട് അഥവാ ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഗതാഗതവും വാർത്താവിനിമയവും ദൂരങ്ങളെ ഇല്ലാതാക്കുന്നു. പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പച്ചക്കറികളും ധാന്യങ്ങളും എണ്ണയും മറ്റ് സംസ്കരിച്ച എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും ഓരോ രാജ്യത്തിൽ നിന്നും പരസ്പരം പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഉത്പാദന സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഭവം വിതരണത്തിനായി വാഹനത്തിൽ എത്തുന്നതിന് മുൻപ് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. വിളവെടുപ്പ്, സംസ്കരണം, പാക്കേജിംഗ് തുടങ്ങി ധാരാളം പ്രക്രിയകളാണ് ഉള്ളത്. വാഹനത്തിൽ എത്തിച്ച ശേഷം ദിവസങ്ങളോളമുണ്ട് യാത്ര. കാലാവസ്ഥയിൽ ഉള്ള മാറ്റങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും രോഗങ്ങൾ പടർന്നേക്കാം. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം ഒന്നാലോചിച്ചാൽ എത്രയോ പേരുടെ കരസ്പർശം പതിഞ്ഞതാണ്. വിത്തുനടിയിൽ മുതൽ പാചകം വരെ അവരുടെ അധ്വാനവും കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലം ആഗോളതലത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭക്ഷണം പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയാണ്. ഓരോ രാജ്യത്തും ഭൂവിഭാഗത്തിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത, ജീവിതരീതി, സാമ്പത്തിക വ്യവസ്ഥ, ഉത്പാദനം മുതലായവ എല്ലാം കണക്കിലെടുത്താണ് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത്. എന്നാൽ ഇതേ ഭക്ഷണം മറ്റൊരു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും സംസ്കരണവും കാലാവസ്ഥയുമെല്ലാം സ്വാധീനിക്കപ്പെടുന്നു. ഭക്ഷണശീലം മാറുന്നതിനോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും അനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പുതിയ ഭക്ഷണവും തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രക്രിയകളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പുതിയ തരം ഭക്ഷ്യജന്യ രോഗമായി മാറിയേക്കാം. ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ കൃഷിക്കാർ, സംസ്കരണശാല, പാക്കിംഗ് സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, തട്ടുകടയിലെ തൊഴിലാളികൾ, വീട്ടുകാർ തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കേണ്ട കാലാവധി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അനുവദനീയമായ നിറങ്ങൾ, ഹാനികരമല്ലാത്ത പ്രിസർവേറ്റീവുകൾ എന്നിവയെപ്പറ്റിയെല്ലാം ശരിയായ ബോധ്യമുണ്ടാകണം. പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സ്പയറി ഡേറ്റ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ എക്സ്പയറി ഡേറ്റ്, ഉൽപ്പന്നത്തിന്റെ വില എന്നിവയെല്ലാം പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പല ഉപഭോക്താക്കളും ബുദ്ധിമുട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവ കാണത്തക്ക വിധത്തിലുള്ള വലിപ്പത്തിലും അനുയോജ്യമായ സ്ഥലത്തും പാക്കറ്റുകളിൽ ഉണ്ടാകേണ്ടതാണ്. മാംസാഹാരങ്ങൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ അത് കൃത്യമായും ശ്രദ്ധിക്കുക. ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വളരെയേറെയാണ്. ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയ കവറുകൾ ആരോഗ്യത്തിന് തികച്ചും ഹാനികരമാണ്. തിരക്കുപിടിച്ച ജീവിത രീതിയിൽ പലരും പാക്കറ്റിൽ ലഭിക്കുന്ന RTE അഥവാ റെഡി ടു ഈറ്റ് ഭക്ഷണം കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇവയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഹാനികരമാണ്. ബർഗർ, പിസ പോലുള്ള ഭക്ഷണങ്ങൾ, ന്യൂഡിൽസ് എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേടാകും എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നവ ധാരാളം ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അതിന് കാരണം. ഇതെല്ലാം

സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡുകൾ ധാരാളം മധുരവും അനുവദനീയമല്ലാത്ത നിറങ്ങളും ഉൾപ്പെട്ടെന്ന് വരാം. വളരെ രുചികരമായി തോന്നിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും യഥേഷ്ടം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇപ്പോൾ കുട്ടികളിലും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണാറുണ്ട്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനത്തെയുമെല്ലാം സാരമായി ബാധിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. മുതിർന്നവരും ഇത്തരം ശീലങ്ങൾ പിന്തുടരേണ്ടതാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 3 തരം പച്ചക്കറികളും 2 തരം പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ വർഷവും ലോകത്തെമ്പാടുമായി 4 ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുവരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. വിഷപദാർത്ഥങ്ങളോ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന കീടാണുക്കളോ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇതുവഴിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഏറെ സാധ്യത. ടിൻ ഭക്ഷണങ്ങൾ അനേറോബിക് സാഹചര്യത്തിൽ ബോട്ടിലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുകയും അത് ഭക്ഷണത്തെ ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു. കാഴ്ചമങ്ങൽ, ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുക, മുഖത്തെയും കാലിലെയും മാംസപേശികൾക്ക് തകരാറ്, തലകറക്കം, ഛർദിൽ, സംസാരശേഷിക്കുറവ് എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതായ സംഭവങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചായയ്ക്ക് നിറം കൂട്ടുന്നതിനുവേണ്ടി രാസവസ്തുക്കൾ ചേർത്ത് മായം കലർന്ന തേയിലപ്പൊടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായ വാർത്തകൾ മാധ്യമങ്ങളിൽ അടുത്തിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മസാലപ്പൊടികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 1/4 ടീസ്പൂൺ മഞ്ഞളിൽ 3 മില്ലിലിറ്റർ ആൽക്കഹോൾ ചേർത്ത് നല്ലപോലെ കുലുക്കുക. പിന്നീട് ഇതിൽ 10 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പിങ്ക് നിറമാകുന്നുണ്ടെങ്കിൽ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മുളകുപൊടിയിൽ അല്പം എടുത്ത് കയ്യിലോ പാത്രത്തിലോ ഇട്ട് പതുക്കെ ഉരച്ചാൽ തരിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യപദാർത്ഥത്തിൽ മായം കലർന്നതായി സംശയമുണ്ടെങ്കിൽ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് റെഗുലേഷൻ ഓർഡർ 1998 തുടങ്ങി അനേകം നിയമങ്ങൾ നിലവിലുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്നതാണ് നല്ല ഭക്ഷണശീലം. എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് സമീകൃത ആഹാരമാകുന്നത്. എന്റെ ആരോഗ്യം എന്റെ ചുമതല എന്ന ബോധത്തോടെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാം. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ബോധവൽക്കരണവും ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: വീടും.
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം ആവശ്യകതയും പ്രസക്തിയും, ഇതേക്കുറിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ സൂര്യ എസുമായുള്ള അഭിമുഖമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കീട നിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിന്റെ തനതായ ജലസമ്പത്ത് ഒരു കാലത്ത് നാടൻ മീനുകളാൽ സമ്പന്നമായിരുന്നു. കുളങ്ങളിലും തോടുകളിലും പാടശേഖരങ്ങളിലും വയലുകളിലും ധാരാളമായി കണ്ടിരുന്ന പല മീനുകളും ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ തോടുകളിലും കുളങ്ങളിലും സുലഭമായിരുന്ന കരിമീൻ, കണമ്പ്, പൂമീൻ, പള്ളത്തി, കല്ലൻമീൻ, വരാൽ, മുഷി തുടങ്ങി പല ഇനങ്ങളും ഇന്ന് കുറഞ്ഞു വരികയാണ്. ചില മീനുകൾ വംശനാശ ഭീഷണിയിലുമാണ്. ഒരു പ്രദേശത്തെ മീൻ സമ്പത്ത് കുറഞ്ഞാൽ അവിടുത്തെ ജലപരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ട് എന്നതിന്റെ സൂചനയാണത്. കേരളത്തിലെ നെൽവയലുകൾ നാടൻ മീനുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നാടൻ മീനുകൾക്ക് ഏറെ പ്രത്യേകതയുമുണ്ട്. നമ്മുടെ തനതായ ഭക്ഷണ സംസ്കാരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മീനാണ് കരിമീൻ. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിവുള്ള മീനാണ് വരാൽ. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള സാഹചര്യത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുളങ്ങളിലും വയലുകളിലും ജീവിക്കുന്ന പല നാടൻ മീനുകളും കൊതുകിന്റെ ലാർവയെ ഭക്ഷിക്കുന്നു. ഇത് പ്രകൃതിദത്ത കൊതുക് നിയന്ത്രണത്തിന് സഹായകമാണ്. വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിലും കുറച്ച് സമയം ജീവിക്കാൻ സാധിക്കുന്ന ഒരു മീനാണ് പള്ളത്തി. നനവുള്ള മണ്ണിലൂടെ ചെറിയ ദൂരം സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയുമത്രേ. ചില നാടൻ മീനുകൾക്ക് നിറം മാറാനുമുള്ള കഴിവുണ്ട്. നാടൻ മീനുകൾ വെറും ഭക്ഷ്യവിഭവമല്ല, അവ നമ്മുടെ സംസ്കാരത്തിന്റെയും പ്രകൃതി സമ്പത്തിന്റെയും ഭാഗമാണ്. ഇവയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജൈവവൈവിധ്യവും സംരക്ഷിക്കാം. മഴക്കാലം പൊതുവെ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നാടൻ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ഈ സമയത്താണ് പ്രജനനം നടത്തുന്നത്. ഇത് സംരക്ഷിക്കാനായാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നിരോധിക്കുന്നത്. നാളെ മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നു. ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് പറഞ്ഞു തരുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ സൂര്യ, ഈ ട്രോളിംഗ് നിരോധനത്തിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ചരിത്രം കാണുമല്ലോ, എപ്പോഴാണ് ഇത് തുടങ്ങിയത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം വന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
3: ട്രോൾ ബാൻ അഥവാ ട്രോളിംഗ് നിരോധനം ശരിക്കും ഈ മത്സ്യവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണ നിയമമാണ്. നമുക്കറിയാം, കേരളത്തിൽ 1950കളുടെ മധ്യത്തിലാണ് ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം ആരംഭിച്ചത്. അത് 1970-80 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ വ്യാപനം വലിയ തോതിൽ കൂടുകയുണ്ടായി. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ അനിയന്ത്രിതമായ ഒരു വ്യാപനത്തിന്റെ ഫലമായിട്ട് പല മത്സ്യങ്ങളുടെ വംശനാശത്തിനും സമുദ്ര പരിസ്ഥിതിയിലെ പല മാറ്റങ്ങൾക്കും ഇത് കാരണമുണ്ടായി. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചില വിദഗ്ധ സമിതികളെ രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ തേടുകയും ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് 1984 KMFRA ആക്ട് പാസാക്കി. KMFRA ആക്ട് എന്ന് പറയുമ്പോൾ

0: കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ലൈസൻസിങ്, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ എണ്ണം, അതിന്റെ വലിപ്പം, അതിന്റെ കുതിരശക്തി, എത്രമാത്രം പവറുള്ള എഞ്ചിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു നിയന്ത്രണം വളരെ കർശനമാക്കുകയാണ് ഈ KMFRA ആക്ട് വഴി ചെയ്തത്. കേരളമാണ് ആദ്യമായിട്ട് ഈ KMFRA ആക്ട് ഇനാക്ട് ചെയ്തത്. അപ്പൊ ഇത് ഒരു മോഡലാക്കി ബാക്കിയുള്ള മാരിടൈം സ്റ്റേറ്റ്സും ഈ KMFRA ആക്ട് പാസ്സാക്കി
1: ഫോളോ ചെയ്തു.
0: അതിനുശേഷം 1988 ട്രോൾ ബാൻ അല്ലെങ്കിൽ ഒരു സീസണൽ ഫിഷറി ബാൻ എന്ന കൺസെപ്റ്റ് വരികയും അത് കേരളം നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പം മത്സ്യബന്ധന സാമഗ്രികളിലുള്ള നിയന്ത്രണം, അതാണ് KMFRA ആക്ട് വഴി ചെയ്തത്. അപ്പം ഇതുപോലുള്ള ഒരു നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരുന്നത് വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ അത് വർക്കൌട്ട് ആക്കാൻ പറ്റും എന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിലും വേറൊരു രീതിയിലും നോക്കിയപ്പോൾ ഏറ്റവും പ്രായോഗികമായിട്ടുള്ളതും ചിലവ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാർഗം ഈ ഒരു ഫിഷിംഗ് ബാൻ അല്ലെങ്കിൽ ട്രോൾ ബാൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഇതിന് നമുക്ക് ശരിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഒരു സപ്പോർട്ട് മാത്രം മതി. അവരിന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ട്രോൾ ബാൻ തന്നെയാണ്.
1: അങ്ങനെയാണ്
0: തുടക്കം.
1: ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്.
0: എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ മൺസൂൺ കാലാവസ്ഥയിൽ ട്രോൾ ബാൻ തെരഞ്ഞെടുത്തിന്റെ പ്രധാന കാരണം സമുദ്ര മത്സ്യങ്ങളുടെ ഏറെക്കുറെ ഒരു 60% മേലെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ് ഈ മൺസൂൺ സീസൺ. അപ്പൊ പ്രജനന കാലം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ മുട്ടയിടുന്ന സീസൺ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ മൾട്ടി സ്പീഷീസ് ഫിഷറി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സിംഗിൾ സ്പീഷീസ് ഫിഷറി ഇല്ല. നമുക്ക് ഒരു വല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എയിം ചെയ്യുന്ന മത്സ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് വിവിധ ഇനം മത്സ്യങ്ങളും നമുക്ക് ലഭിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ട്രോളിംഗ് നടത്തുമ്പം നമ്മൾ എയിം ചെയ്യുന്ന ഫിഷിന്റെ കൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മത്സ്യങ്ങൾ കിട്ടുകയും ആ മത്സ്യങ്ങളുടെ എല്ലാം തന്നെ സ്പോണിംഗ് സീസൺ ഈ ഒരു മൺസൂൺ സീസണുമായിട്ട് റിലേറ്റ് ചെയ്ത്, കാരണം അതിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഇനിയും കുറെ പഠിക്കാനുണ്ട് എല്ലാ ഫിഷിന്റെയും കൃത്യമായ രീതിയിലുള്ള സ്പോണിംഗ് സീസൺ. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഫിഷുകളുടെ എല്ലാം ഒരു പ്രൊട്രാക്റ്റഡ് സ്പോണിംഗ് സീസണാണ്. പ്രൊട്രാക്റ്റഡ് സ്പോണിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു 6 to 7 months എല്ലാ വർഷവും ഇതിങ്ങനെ മുട്ട ഇട്ടുകൊണ്ടിരിക്കും. നമ്മുടെ പഠനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൺസൂൺ സീസൺ വൺ ഓഫ് ദി പീക്ക് സീസൺസ് ആണ്
1: നടക്കുന്നത്,
0: കൂടുതലും ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൺസൂൺ സീസൺ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് കൂടാണ്ട് തന്നെ ഈ മൺസൂൺ സമയത്ത് സമുദ്രത്തിലെ ജലത്തിന്റെ ഗുണവും പോഷക ഗുണവും മെച്ചപ്പെടുന്ന ഒരു കാലമായിട്ടും കരുതുന്നുണ്ട്. കാരണം കേരള തീരത്ത് അപ്വെല്ലിംഗ് എന്നൊരു ഫിനോമിനൻ നടക്കും. ആ അപ്വെല്ലിംഗിന്റെ ഫലമായിട്ട് ചാകര നമുക്ക് കിട്ടാറുണ്ട്. ആ ചാകര കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമൃദ്ധിയുടെ കാലം തന്നെയാണത്. അപ്പം ഈ സമുദ്ര പരിസ്ഥിതിയുടെ നില മെച്ചപ്പെടുന്ന ഈ അവസരത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രയോജനം മാത്രമാണുള്ളത്. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിർത്തുവാനും ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ബിക്കോസ് മത്സ്യങ്ങളെ വളരാൻ നമ്മളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ ലഭ്യമാകുന്ന മത്സ്യസമ്പത്തും മെച്ചപ്പെടും. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ മൺസൂൺ സീസൺ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം മൺസൂൺ സീസണിൽ ഒരുപാട് ആക്സിഡന്റ്സ്, സീ ഭയങ്കര റഫാണ്, ഭയങ്കര വേവ് ആക്ഷൻ ഉള്ള ഈ ഒരു ടൈമിൽ ഫിഷിംഗ് ഹോളിഡേയ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫിഷർമാനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു റീസൺ തന്നെയാണ്.
1: ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
0: അതെ അതെ,
1: നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടെ.
0: അതെ, അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളെയും സംരക്ഷിക്കുക.
1: അതെ,
0: ഈ ട്രോളിംഗ് ബാൻ സമയത്ത് പ്രധാനമായി നിരോധിച്ചിട്ടുള്ളത് ഹൈ HP എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടുകളെയാണ്. പ്രധാനമായും മെക്കനൈസ്ഡ് ബോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ബോട്ടുകളെയാണ് പ്രധാനമായും നിയന്ത്രിച്ചിട്ടുള്ളത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണമായും അവർക്ക് മത്സ്യബന്ധനം നടത്താൻ ഉള്ള അധികാരം ആ സമയത്തുണ്ട്. മെക്കനൈസ്ഡ് ബോട്ടുകൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ട്രോളിംഗ് എന്ന് പറയുമ്പം ശരിക്കും മത്സ്യങ്ങളെ പിടിക്കാൻ ഏറ്റവും കാര്യക്ഷമമായ ഒരു രീതി എന്ന് പറയുന്നത് ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധന രീതി തന്നെയാണ്. ആഗോള തലത്തിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനുകളുടെ 1/4 സംഭാവന ചെയ്യുന്നത് ട്രോൾ നെറ്റുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം മില്യൺസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ലൈവ്ലിഹുഡിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ ട്രോൾ ഫിഷറി തന്നെയാണ്. പക്ഷേ ഈ ട്രോൾ ഫിഷറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ല വലിയ ഭാരമുള്ള വലകളും അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ട്രോൾ നെറ്റിംഗ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിംഗ് നടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും ഇങ്ങനെ അടിച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു ഫിഷിംഗ് പ്രാക്ടീസാണ് ട്രോളിംഗ് നടത്തുന്നത്. അപ്പൊ ഇത് നടത്തുന്നതിലൂടെ മത്സ്യങ്ങളുടെ ലാൻഡിങ്സ് നമുക്ക് കൂടുതലായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതേ സമയം തന്നെ

0: കടലിന്റെ അടിത്തട്ടിൽ പല രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുവാനും ഇതിന് സാധിക്കുന്നു. എന്തുകൊണ്ടെന്നറിഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലെ പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നത് മൂലം പല ബയോകെമിക്കൽ പ്രോസസ്സുകൾക്കും ഭംഗം വരുന്നു. ഇത് ശരിക്കും നമ്മുടെ കടലിലെ ഫുഡ് ചെയിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫുഡ് ചെയിനെ ബാധിക്കുമ്പം കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഒരു 2 മാസത്തേക്ക് ഈ ട്രോൾ ബാനിങ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിങ്ങിന്റെ ബാൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിജുവിനേഷൻ ഒരു മറൈൻ ബെന്തിക് ഫ്ലോറ ഫോണയ്ക്കും അതുപോലെ തന്നെ ബാക്കി ജീവജാലങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ട്രോൾ ബാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
1: ഒരു അവധി പുനർജീവനം വരാൻ വേണ്ടി കൊടുക്കുന്ന അതിന്റെ മെയിൻ ഉദ്ദേശ്യം അല്ലേ. മറ്റു ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞാല്
0: വേറെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു

0: രണ്ടു മാസത്തേക്ക് ഈ ട്രോൾ ബാനിങ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിങ്ങിന്റെ ബാൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിജുവിനേഷൻ ഒരു മറൈൻ ബെന്തിക് ഫ്ലോറ ഫോണയ്ക്കും അതുപോലെ തന്നെ ബാക്കി ജീവജാലങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ട്രോൾ ബാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
1: ഒരു അവധി പുനർജീവനം വരാൻ വേണ്ടി കൊടുക്കുന്നത് മെയിൻ ഉദ്ദേശ്യം അല്ലേ? മറ്റു ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വേണം? ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞാല്
0: വേറെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിഷ് സ്പോണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, മുട്ടയിടാൻ പ്രാപ്തയായ മത്സ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ ട്രോളുകളുടെ അനിയന്ത്രിതമായ വ്യാപനമാണല്ലോ ഇങ്ങനെയുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നത്. ഇതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ റെഡ്യൂസിംഗ് ആനുവൽ ഫിഷിംഗ് എഫേർട്ട്, അതായത് ഈ ട്രോളുകളുടെ എണ്ണത്തിൽ ആനുവലി ഒരു നമ്പറിൽ ഒരു റിഡക്ഷൻ വരുത്തുക എന്നുള്ളത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് വെച്ചാൽ സം റെസ്പൈറ്റ് ടു സീ ഫ്ലോർ ഫ്രം ബോട്ടം ട്രോളിംഗ്, അതായത് ബോട്ടം ട്രോളിംഗിൽ നിന്ന് ഒരു രണ്ട് മാസത്തേക്കെങ്കിലും നമ്മുടെ സീ ഫ്ലോറിനെ ഒരു ഇളവ് കൊടുക്കുക. പിന്നെ നമ്മുടെ ലോ വാല്യൂ ബൈക്യാച്ച് റിഡ്യൂസ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും ട്രോളിന്റെ ക്യാച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫിഷുകൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ വലിയ ഹംസിൽ നമുക്കിങ്ങനെ ചെറു മീനുകളും ലോ വാല്യൂ ആയിട്ടുള്ള ക്യാച്ചുകളും ഇങ്ങനെ കൂനെ കൂനെ ആയിട്ടിരിക്കുന്നത് നമുക്ക് ലാൻഡിംഗ് സെന്ററിൽ പോയാൽ കാണാൻ സാധിക്കും. ഞങ്ങൾ CMFRA ചെയ്യുന്ന ഒരു വർക്കുണ്ട് സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയും. സ്റ്റോക്ക് അസസ്മെന്റിൽ കടലിൽ ലാൻഡ് ചെയ്യുന്ന ഓരോ മത്സ്യത്തിനും എത്രത്തോളം കടലിൽ അത് ഉണ്ട്, അപ്പൊ ആ കടലിന് എത്രത്തോളം നമുക്ക് അതിനെ പിടിച്ചെടുക്കാൻ പറ്റും, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ചൂര ഒരു ഇനം ചൂരയുടെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് 6,000 ടൺ ആണെങ്കിൽ നമ്മൾ ഓരോ വർഷവും അതിൽ നിന്ന് ഒരു 2,000 ടൺ ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബൈക്യാച്ചുകൾ ചെറിയ മീനുകളെ അല്ലെങ്കിൽ അതിന്റെ കൂടെ കിട്ടുന്ന പല മീനുകളെയും പറ്റി നമ്മൾ പഠിക്കാറില്ല. അപ്പൊ നമുക്ക് അറിയില്ല അതിന്റെ MSY എത്രയാണ്, അത് കടലിൽ എത്രമാത്രം അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുണ്ടാവില്ല. MSY കണ്ടുപിടിച്ചിട്ടുള്ള മത്സ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ. പക്ഷെ ആ സമയത്ത് അതിന്റെ കൂടെ വരുന്ന ഈ ചെറു മത്സ്യങ്ങളെയും അല്ലെങ്കിൽ ഈ ലോ വാല്യൂ ക്യാച്ചസിന്റെയും ഒക്കെ MSY എല്ലാം കഴിഞ്ഞ് അതൊരു ഡിപ്ലീറ്റഡ് സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം കടലിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ റോളുണ്ട്. ഒരു സ്പീഷീസിനെ എയിം ചെയ്ത് നമ്മൾ അതിന്റെ MSY മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പിടിക്കുമ്പോൾ
1: പ്രൊട്ടക്ട്
0: ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ബാക്കിയുള്ള ആ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അത് ചിലപ്പോൾ ഡിപ്ലീറ്റ് ആയി പോവാം, എൻഡേഞ്ചേർഡ് ആയി പോവാം. അപ്പൊ ഈ ഒരു രണ്ട് മാസത്തെ ഒരു കാലയളവ് ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ഈ ഒരു ബൈക്യാച്ചിന് ഒരു റിഡക്ഷൻ കൊടുക്കാം എന്നുള്ളത് അതും ഒരു വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസിന്റെ പ്രൊട്ടക്ഷൻ. ഇപ്പം നമുക്കറിയാം ടേർട്ടിൽസ്, നമ്മൾ കടലിലുള്ള 5 ടേർട്ടിൽസും അത് പ്രൊട്ടക്റ്റഡ് കടലാമകൾ, അത് പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. അപ്പം ഇവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ട്രോളിലൊക്കെ ചിലപ്പോൾ ഈ ടേർട്ടിൽസ് കയറി വരും, അതിലിപ്പോൾ ട്രോളിൽ നമ്മൾ അതിന് ടേർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസസ് ഫിറ്റ് ചെയ്യാറുണ്ട് ഈ ട്രോൾ നെറ്റിൽ. അപ്പം അങ്ങനെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ രണ്ടു മാസക്കാല അളവിൽ ജസ്റ്റ് അവരെയും ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കാർബൺ ഫുട് പ്രിന്റിന്റെ റിഡക്ഷൻ, ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലിലുള്ള കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു സീസണൽ ബാൻ കുറച്ച് ബോട്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹൈ കാർബൺ എമിഷൻ ഉള്ള ബോട്ടുകൾക്ക് ഒരു ബാൻ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് സീലെ കുറയ്ക്കാൻ സാധിക്കും. അതും ഒരു ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ്. പിന്നെ ഫിഷർമാന്റെ സേഫ്റ്റി
1: ഇതാണ്. അപ്പൊ ഇത് ടോട്ടലി നമ്മുടെ ഒരു മത്സ്യസമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി ട്രോൾ ബാൻ എന്തായാലും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ?
0: ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇതിന്റെ ഇമ്പാക്ട് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഇങ്ങനെ പല ഫിഷറീനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബാൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സും വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഷ്രിം ഫിഷറി. ശരിക്കും ഒരു ഓവറോൾ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് ബാനിന് ശേഷം. അതോടൊപ്പം തന്നെ ഫ്ലോറിഡ ലോബ്സ്റ്റർ ഫിഷറി, തൈവാൻ ആൻഡ് ഈസ്റ്റ് ചൈനയിലെ ഫിഷറീസ്, ഇങ്ങനെയുള്ള കുറേ ഫിഷറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് കണ്ടിട്ടുണ്ട്.
1: ഇപ്പൊ മാഡം ഈ മത്സ്യമേഖലയിൽ വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത്?
0: സമുദ്രത്തിലെ മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിത മത്സ്യബന്ധനം തന്നെയാണ്. അമിത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ സമുദ്ര മത്സ്യ സഞ്ചയത്തിന്റെ പരമാവധി സുസ്ഥിര വിളവ് തരാനുള്ള കഴിവിനെ അതിലംഘിച്ചുകൊണ്ട് സാമ്പത്തികമായും ജൈവികമായ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ മത്സ്യബന്ധനം രൂക്ഷമാക്കുന്നതിനെയാണ് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഫിഷിംഗ് എന്ന് പറയും. ഈ ഓവർ ഫിഷിംഗ് തന്നെ രണ്ട് തരത്തിലുണ്ട്, റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗും ഉണ്ട്, ഗ്രോത്ത് ഓവർ ഫിഷിംഗും ഉണ്ട്. റിക്രൂട്ട്മെന്റ്

0: ഓവർ ഫിഷിംഗ് എന്ന് പറയുമ്പം നമ്മൾ സ്പോണേഴ്സിന് കൂടുതലായിട്ട് ഓവർ ഫിഷ് ചെയ്യുക. പിന്നെ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് വെച്ചാൽ നമ്മൾ ജുവനൈൽസിന് കൂടുതലായിട്ട്, അതായത് ചെറു മത്സ്യങ്ങളെ കൂടുതലായിട്ട് ഫിഷിംഗ് ചെയ്യുന്നത് ആണ് ഓവർ ഫിഷിംഗ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് അമിത മത്സ്യബന്ധനം.
1: മുട്ടയിടുന്ന മത്സ്യങ്ങളെ ഓവർ ഫിഷിംഗ് ചെയ്യുന്നു.
0: പിന്നെ ചെറു മീനുകളെയും നമ്മള് ഒരു തവണയെങ്കിലും ഒരു മത്സ്യത്തിനെ കടലിൽ മുട്ടയിടാൻ അനുവദിച്ചതിന് ശേഷം നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് ഇപ്പൊ നമ്മൾ അയലയുടെയും ചാളയുടെയും ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ആ മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് അത് പ്രായപൂർത്തിയായി മുട്ടയിടാൻ പ്രാപ്തിയാവും. അതിന് ഫീക്കണ്ടിറ്റി, അതിന്റെ എഗ്ഗിന്റെ കൗണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൂടുതലാണ്. അപ്പം ഫാസ്റ്റ് ഗ്രോയിങ് ഹൈലി ഫീക്കന്റ് ഫിഷസ് അവരൊരിക്കലും അവരുടെ പേരന്റ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് വളർന്നോളും ഫീഡുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ഫിഷ് ഏതെങ്കിലും രീതിയിൽ ഓവർ ഫിഷ് ആയാലും കുറച്ച് വർഷം കഴിയുമ്പോൾ തനിയെ അത് റിപ്ലനിഷ് ആയി വന്നോളും. പക്ഷെ ചില കാറ്റഗറിയിലുള്ള മത്സ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പം സ്രാവ്, തെരണ്ടി, ഏട്ട, ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള മത്സ്യങ്ങൾ വെച്ചാൽ ശരിക്കും വളരെ കുറച്ച് മാത്രമേ അതിന് ഫീക്കണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഷാർക്കും തെരണ്ടിയും ഒക്കെ 3 to 7 കുഞ്ഞുങ്ങളൊക്കെയാണ് അവയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ നമ്മൾ ഇതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് പോകും. ഇപ്പൊ ഷാർക്കിന്റെ തന്നെ 3 ഹൈലി പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സ്കെഡ്യൂൾ 1 മൂന്ന് ഷാർക്ക്. ഒന്ന് നമ്മുടെ വെയിൽ ഷാർക്ക്, തിമിംഗല ഷാർക്ക്, പിന്നെ ഒന്ന് പോണ്ടിച്ചേരി ഷാർക്ക് എന്ന് പറയും, കാർക്കാർനോസ് ഹെമിയോഡോൺ, പിന്നെ ഒരു ഗാൻജറ്റിക് ഷാർക്ക്. ഇപ്പൊ ഈ ഷാർക്കിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ അവർക്ക് ഫീക്കണ്ടിറ്റി, അതായത് അവരുടെ പപ്സിന്റെ എണ്ണം വളരെ കുറവാണ്. പിന്നെ അവർ ലോങ് ലൈഫാണ്. അപ്പൊ ഈ ചാളയൊക്കെ ഒരു വർഷം കൊണ്ട് മെച്ചുർ ആവുന്ന പോലെ അത് മെച്ചുർ ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ടു മെച്ചുർ. അപ്പൊ അവയ്ക്കൊക്കെ മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആധുനിക വിദ്യകളുടെ അനിയന്ത്രിതമായ ഉപയോഗം, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ചില മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളുടെ ലഭ്യതയിലും വരുന്ന ഗണ്യമായ കുറവ്. ഇപ്പൊ സീമുഫാരയുടെ തന്നെ ഒരു സ്റ്റോക്ക് സ്റ്റാറ്റസ് അസസ്മെന്റ് നടത്തിയപ്പോൾ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അത് പെരന്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷാണ്. അതായത് ഫീമെയിൽ ഫിഷ് മുട്ടയിട്ട് കഴിഞ്ഞ് മെയിൽ ഫിഷ് അത് ഫെർട്ടിലൈസ്ഡ് ആക്കിയതിനു ശേഷം അത് മൗത്തിലാണ് കീപ്പ് ചെയ്യുന്നത്. വായിക്കകത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡും ഒരുപാടുണ്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് യോക്കോടുകൂടി മെയിൽ പേരന്റ് വെളിയിലേക്ക് വിടുന്നത്. അപ്പൊ നമ്മൾ ആ മൗത്ത് ബ്രൂഡറായിട്ടുള്ള ആ ഒരു മെയിൽ പേരന്റിനെ നമ്മൾ അധികമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫിക്കണ്ടിറ്റി വളരെ കുറവാണ്. ആ കുഞ്ഞുങ്ങൾ തന്നെ ഇല്ലാണ്ടാവുകയാണ്. അതൊക്കെ ഒരു വാർണിംഗ് സിഗ്നലാണ് നമ്മളുടെ. പിന്നെ സമുദ്ര മലിനീകരണം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇന്ന് ഒരു വലിയൊരു മെനസാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പല സ്റ്റഡീസിലും ഫിഷിന്റെ ബോഡിയിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചാലും പിടിച്ചാലും തീരാത്തൊരു അക്ഷയപാത്രമല്ല, മറിച്ച് പിടിച്ച് തീർക്കാവുന്ന ഒന്നാണ് സമുദ്ര മത്സ്യവിഭവങ്ങൾ എന്നാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇതിനകം അരങ്ങേറിയ മത്സ്യവിഭവ തകർച്ചകളുടെ ദുരനുഭവങ്ങൾ നമ്മളെ ബോധ്യവാന്മാരാക്കുന്നത്. അത് മാത്രമല്ല, വേൾഡിൽ കുറേ ഫിഷറീസ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള പതനങ്ങൾ നമ്മുടെ കടലിലും സാധ്യമാവുമോ എന്ന്. അത് നമ്മൾ ശരിക്കും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല എങ്കിലും നേരത്തെ കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് കടൽ തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളുടെ ശരാശരി വലിപ്പത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നതിൽ കൂടുതലും പൂർണ്ണ വളർച്ച എത്താത്ത മീനുകളാണോ എന്നും, പിടിച്ചെടുക്കുന്ന മീനുകളുടെ ഇനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും, മീൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തീർച്ചയായും നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു മുൻകരുതൽ സമീപനം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണെങ്കിൽ മത്സ്യപരിപാലനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ശരിക്കും ഒരു കേരള മോഡൽ ഫിഷറീസ് മാനേജ്മെന്റ് ലോകത്തിന് കാഴ്ചവെക്കാനാവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ. അതായത് സംസ്ഥാന ഭരണകൂടവും ഗവേഷണ സ്ഥാപനങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉത്തരവാദിത്തപര മത്സ്യബന്ധനം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും.
1: ഡോക്ടർ സൂര്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും വിശദമായിട്ട് നമ്മളൊപ്പം പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം? വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം

0: തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
0: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇ.കെ.വൈ.സി പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാളയംകോടൻ. പഴക്കണി തയ്യാറാക്കാൻ പാളയംകോടനാണ് ഏറെ ഫലപ്രദം. ഒരു പഴം തൊലി കളയാതെ 3-4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗങ്ങളിൽ 1/2 ഗ്രാം കീടനാശിനിയുടെ തരി പതിപ്പിക്കുക. ഈ പഴക്കഷ്ണങ്ങൾ പച്ചക്കറി പന്തലിന് സമീപം ചിരട്ടകളിലാക്കി ഉറി പോലെ കെട്ടിത്തൂക്കിയിടുക. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നാളെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിലെ കൃഷി ഉദ്യോഗസ്ഥരും ഗവേഷകരും കർഷകരും പങ്കെടുക്കുന്ന കാർഷിക ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗം ചേരുന്നതായി അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 0481

2 5 2 4 4 2 1. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടെന്ന ഫോൺ നമ്പർ 813-700-8197. മറ്റൊരു ഫോൺ നമ്പർ 8921-540-233. കുട്ടനാട്ടിൽ രണ്ടാം കൃഷി ഇറക്കുന്ന കർഷകരുടെ ശ്രദ്ധയ്ക്ക് നെൽകൃഷിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവയ്ക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലം ഒരുക്കുന്നതുമുതൽ നടപ്പിലാക്കേണ്ടതാണ്. പ്രധാനമായും തണ്ടുതുരപ്പൻ, ഓല ചുരുട്ടി, ബാക്ടീരിയൽ ഇലകരിച്ചിൽ, പാടങ്ങളുമായി ബന്ധപ്പെട്ട ജലാശയങ്ങളിലെ ലവണാംശം എന്നിവ വലിയ തോതിലുള്ള വിളനഷ്ടത്തിന് കാരണമാകാം. മുൻകരുതലായി നടപ്പിലാക്കേണ്ട പ്രവൃത്തികൾ പുഞ്ചകൃഷിയും കൂടി ചെയ്യുന്ന പാടങ്ങളിൽ ലവണാംശം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കുന്നതിന് ജൂൺ മാസത്തിൽ തന്നെ രണ്ടാം കൃഷി ആരംഭിക്കേണ്ടതാണ്. പുഞ്ചകൃഷി നവംബർ മാസത്തിൽ തന്നെ ആരംഭിക്കേണ്ടതും ആണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ ജൂൺ 4 മുതൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടെന്ന ഫോൺ നമ്പർ 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടപ്പിലാക്കി വരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ജൂൺ 27 ആരംഭിക്കുന്നു. ക്ലാസുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കേണ്ടെന്ന ഫോൺ നമ്പർ 04872438566. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,000 രൂപ, ആലപ്പുഴ 23,500, ചെങ്ങന്നൂർ 28,000, കോട്ടയം 26,500, പാലാ 25,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,600, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,200 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,300 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500 രൂപ, തൊടുപുഴ 2,700, കട്ടപ്പന 2,500 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ

0: രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ

0: പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്ര ജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30ലേറെ മരണം. 200ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.

0: വില്യം ഗോൾഡിംഗ് എഴുതിയ നോവൽ കടലാസ് മനുഷ്യർ. രചന ജേക്കബ് എബ്രഹാം.
1: പേനയെയും കടലാസിനെയും ഉപജീവിച്ച് ജീവിക്കുന്ന മനുഷ്യർ ആരെല്ലാമാണ്? അവരുടെ കഥ കേൾക്കാൻ വായനക്കാർക്ക് താൽപ്പര്യമുണ്ടോ? എഴുത്തുകാർ, കവികൾ, അധ്യാപകർ, ബുദ്ധിജീവികൾ, ചിന്തകർ, പത്രപ്രവർത്തകർ തുടങ്ങി തൂലികയാൽ ജീവിതം തുഴയുന്ന മനുഷ്യരുടെ വിചിത്ര കഥ പറയുന്ന ഒരു ശ്രദ്ധേയ നോവൽ ലോകസാഹിത്യത്തിലുണ്ട്. അതാണ് നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗിന്റെ കടലാസു മനുഷ്യർ അഥവാ ദി പേപ്പർ മെൻ. സാഹിത്യലോകത്തേക്ക് തുറന്നു പിടിച്ച ഒരു കണ്ണാടി.
2: യൂറോപ്യൻ സംസ്കാരത്തിന്റെ പ്രതിഫലനമായ ഒരു നീണ്ട സന്ധ്യയായിരുന്നു അത്. 4 മണി കഴിഞ്ഞ് അതിഥി വന്നു. സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി എനിക്ക് വിരുന്നൊരുക്കേണ്ടി വന്നു.
1: കടലാസു മനുഷ്യർ എന്ന നോവൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ എഴുത്തുകാരുടെയും സാഹിത്യലോകത്തിന്റെയും ഗവേഷകരുടെയും ഗവേഷണത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു ആക്ഷേപഹാസ്യ നോവലാണ് വില്യം ഗോൾഡിംഗ് രചിച്ചിരിക്കുന്ന ഈ വിഖ്യാത കൃതി എന്ന് പറയാം.
3: പരീക്ഷണ സ്വഭാവമുള്ള ഒരു നോവലാണിത്. സാധാരണ നോവലുകളുടെ ഘടനയെ ഭേദിക്കുന്ന കൃതി. സാഹിത്യകാരനാണ് ഈ നോവലിലെ കഥാനായകൻ. ആത്മകഥാകഥനത്തിന്റെ മാതൃകയിലാണ് നോവൽ മുന്നോട്ടു പോകുന്നത്. മുഖ്യ കഥാപാത്രങ്ങളായി സാഹിത്യകാരനായ നായകനും ഭാര്യയും മകളുമുണ്ട്. കൂടാതെ എഴുത്തുകാരന്റെ ഔദ്യോഗിക ജീവചരിത്രം എഴുതാൻ അനുവദിക്കണം എന്ന അപേക്ഷയുമായി സദാ അലോസരപ്പെടുത്തുന്ന ഉൽക്കക്ഷേച്ഛുവായ ഒരു അമേരിക്കൻ പ്രൊഫസറുമാണ് കടലാസു മനുഷ്യർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. 1983 നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗ് ലോകസാഹിത്യത്തിലെ ഒരു മഹാമേരുവാണ്. 1911 എഴുത്തുകാരൻ ഇംഗ്ലണ്ടിൽ ജനിച്ചു. ഓക്സ്ഫോർഡിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഈച്ചകളുടെ തമ്പുരാൻ, പിന്മുറക്കാർ, സ്വതന്ത്ര പതനം, പിരമിഡ്, കടലാസു മനുഷ്യർ, ഉഷ്ണകവാടം എന്നിവയൊക്കെയാണ് വില്യം ഗോൾഡിംഗിന്റെ പ്രധാന കൃതികൾ. ഇതിൽ ഈച്ചകളുടെ തമ്പുരാൻ എന്ന നോവലിലൂടെയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയത്.
1: അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണ് വിൽഫ്രെഡ് ബാർക്ലെ. ഭാര്യ എലിസബത്തും മകൾ എമിലിയുമായി കുടുംബസമേതം തന്റെ സാഹിത്യ ജീവിതം ആസ്വദിച്ച് ജീവിക്കുകയാണ് എഴുത്തുകാരൻ. റിക് എൽ ടക്കർ എന്ന അധ്യാപകനും ഗവേഷകനുമായ എഴുത്തുകാരൻ തന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന അഭ്യർത്ഥനയോടെ വിൽഫ്രെഡിനെ സമീപിക്കുന്നതോടെ എഴുത്തുകാരന്റെ ജീവിതം നരകതുല്യമായി മാറുന്നു. റിക് ടക്കറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പലതും എഴുത്തുകാരൻ നടത്തുന്നുണ്ടെങ്കിലും അതിലയാൾ വിജയിക്കുന്നില്ല. എഴുത്തുകാരനും റിക് ടക്കറും തമ്മിലുള്ള വിചിത്ര ബന്ധത്തിന്റെ കഥ പറയുകയാണ് നോവൽ.
3: എഴുത്തുകാരും ഗവേഷകരും കലാലയങ്ങളും ബുദ്ധിജീവി വൃത്തങ്ങളും ഉൾപ്പെടുന്ന ഒരു സമാന്തര ലോകത്തിന്റെ കഥയാണ് കടലാസു മനുഷ്യർ പറയുന്നത്. ഗവേഷണത്തിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഉദ്യോഗ കയറ്റം കിട്ടാൻ അക്കാദമിക് ലോകം നടത്തുന്ന ഭഗീരഥ പ്രയത്നങ്ങളെ നോവലിസ്റ്റ് ഈ കൃതിയിൽ ഏറെ പരിഹസിക്കുന്നുണ്ട്. എഴുത്തുകാരന്റെ ദയനീയ ജീവിതത്തെയും നോവലിസ്റ്റ് ഇവിടെ ആക്ഷേപഹാസ്യത്തിലൂടെ വിശദീകരിക്കുന്നു.
1: എഴുത്തുകാരന്റെ ഭാര്യ എലിസബത്ത് ഒരു മികച്ച കഥാപാത്രമാണ്. ആത്മകഥ പോലെയാണ് നോവലിസ്റ്റ് ആഖ്യാനം നിർവഹിച്ചിരിക്കുന്നത്. എഴുത്തുകാരന്റെ ജീവിതത്തിലെ സർഗപ്രതിസന്ധികൾ ഈ നോവലിൽ നമുക്ക് വായിച്ചെടുക്കാം.
2: ഞാൻ കട്ടിലിൽ നിന്ന് ഒന്ന് വളഞ്ഞ് എഴുന്നേറ്റു. എലിസബത്ത് ഉണർന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വീട്ടിലുള്ള ഒരേ ഒരു തോക്ക്, നല്ല പഴയ വീര്യമുള്ള ഒരു മുണ്ടിത്തോക്കാണ്. പണ്ട് ഒരു ടിന്നു നിറയെ ചില്ലറകൾ കൊടുത്ത് ഈ തോക്ക് ഈയുള്ളവൻ കരസ്ഥമാക്കിയ കഥയൊക്കെ പറയേണ്ട കാര്യമില്ല. പേരുകേട്ട എഴുത്തുകാരൻ വിൽഫ്രഡ് ബാർക്ലെ മരപ്പട്ടിയെ വെടിവയ്ക്കാൻ

0: പോകുന്നു എന്ന് കേട്ടാൽ പൊതുജനങ്ങൾ ചിരിക്കും. മദ്യക്ഷീണം എന്നെ അതിഭയങ്കരമായി ബാധിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ കുപ്പായത്തിനുള്ളിലേക്ക് നൂണ്ട് കയറി വള്ളിച്ചെരുപ്പുമിട്ട് പടിയിറങ്ങി നടക്കുകയാണ്.
1: വില്യം ഗോൾഡിംഗ് എന്ന എഴുത്തുകാരന്റെ രചനാ വൈഭവത്തിനും കൽപ്പനാ വൈചിത്ര്യത്തിനും നല്ല ഉദാഹരണമാണ് കടലാസു മനുഷ്യർ എന്ന നോവൽ. സാഹിത്യകാരനായ കഥാനായകന്റെ മാനസിക സഞ്ചാരങ്ങൾ പ്രകടമാക്കുന്ന രചന, ഉത്തമ പുരുഷ സർവനാമം പ്രയോഗിച്ച് നടത്തുന്ന ആത്മകഥനത്തിന്റെ മട്ടിലാണ് എഴുതിയിരിക്കുന്നത്.
0: എനിക്ക് പലയിടങ്ങളിലും പോയി പ്രസംഗിക്കേണ്ടി വരാറുണ്ട്. ഒരു തരത്തിൽ അത് രസം തന്നെ. അഞ്ചാന്തരത്തിൽ പഠിത്തം നിർത്തിയവനാണ് ഞാൻ. നാടിന്റെ നന്മയ്ക്കു വേണ്ടി പ്രസംഗിക്കപ്പെടാൻ ഞാൻ പലപ്പോഴും നിന്നുകൊടുക്കും. വിൽഫ്രഡ് ബാർക്ലേ ഒരു തട്ടിപ്പാണെന്ന് നിങ്ങൾ ആക്ഷേപിച്ചാലും ഞാൻ അനുസരണയോടെ പ്രസംഗിക്കാൻ പോകും. പൈങ്കിളി സാഹിത്യകാരനാണ് ഇയാളെന്ന് പറഞ്ഞാലും വിരോധമില്ല. എന്നാലും പ്രസംഗം കഴിയുമ്പോൾ വേദിയിലെ പണ്ഡിതർ മുഴുവൻ എന്നെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാറുണ്ട് എന്നതാണ് സത്യം. എന്നാൽ കുപ്പയിലെ മരപ്പട്ടി എന്ന് ഞാൻ വിളിക്കുന്ന ഈ പ്രൊഫസർ റിക് എൽ ടക്കർ ഇപ്പോൾ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു വലിയ ശല്യം.
1: നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗിന്റെ നോവലുകൾ ഗഹനമായ ആന്തരിക സ്വഭാവം പുലർത്തുന്നവയാണ്. ഒറ്റ വായനയിൽ പെട്ടെന്ന് അർത്ഥതലങ്ങൾ ആ നോവലുകൾ നമുക്ക് തുറന്നു തരികയില്ല. സാഹിത്യലോകത്തെ പരിഹസിക്കുന്ന ഈ കൃതി എഴുത്തുകാരൻ സ്വയം അപഹാസ്യനാവുന്നതിന്റെ നിദർശനമാണ്. സാധാരണ സാഹിത്യകാരൻ സ്വയം പുകഴ്ത്തുന്നവനാണ്. പൊതുസമൂഹത്തിൽ നിന്നും താൻ ഉയർന്നു നിൽക്കുന്നു എന്ന് ഭാവിക്കുന്നവനാണ്. എന്നാൽ കടലാസ് മനുഷ്യരിലെ സാഹിത്യകാരൻ സ്വയം അപഹസിക്കുന്നതിലൂടെ തന്റെ നിലയെ പ്രശ്നവൽക്കരിക്കുന്നു. അന്താരാഷ്ട്ര പ്രശസ്തനായ എഴുത്തുകാരന്റെ മദ്യാസക്തി നോവലിന്റെ ആക്ഷേപഹാസ്യ ശൈലിയെ പെട്ടെന്ന് തന്നെ വായനക്കാരനുമായി കഥാപാത്രത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്.
0: റിക്ക് പറഞ്ഞു, വിൽഫ്, എനിക്കൊരു ചെറിയ സമ്മതിപത്രം തരൂ. എന്നെ അധികാരപ്പെടുത്തി അങ്ങയുടെ കാലം കഴിഞ്ഞാൽ മഹാസാഹിത്യകാരന്റെ അവകാശിയായി എനിക്കൊരു സമ്മതിപത്രം തരൂ. എഴുത്തുകാരൻ ചിരിച്ചു. റിക്ക്, താങ്കൾ എന്നെ ഇങ്ങനെ ബഹുമാനിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും നിങ്ങൾ എന്നെ മഹാസാഹിത്യകാരനായി പരിഗണിച്ചത് ഒത്തിരി ഇഷ്ടമായി. റിക്ക് അതിൽ പിടിച്ചു കയറി. അതെ, തോമസ് വുൾഫിന്റെ, ഹെമിംഗ്വേയുടെ, ഹാത്തോണിന്റെ അവരുടെ കൂട്ടത്തിൽ നിശ്ചയമായും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹാസാഹിത്യകാരനാണ് അങ്ങ്.
2: കടലാസ് മനുഷ്യർ എന്ന നോവലിന് കൃത്യമായ ഒരു കഥയില്ലെന്ന് വായനക്കാരന് തോന്നും. പക്ഷേ ഈ കൃതിയെ ശ്രദ്ധേയമാക്കുന്നത് ഇതിന്റെ മനഃശാസ്ത്രപരമായ പരീക്ഷണ സ്വഭാവമാണ്. മദ്യാസക്തനായ എഴുത്തുകാരൻ കാണുന്നതും ഭാവിക്കുന്നതും മാത്രമാണ് വായനക്കാരന് ഈ നോവലിൽ അനുഭവവേദ്യമാകുന്നത്. ആഖ്യാതാവിന്റെ കാഴ്ചപ്പാടിനെ മാത്രമല്ല, വായനക്കാരന്റെ കാഴ്ചപ്പാടിനെയും ആഖ്യാനം നിയന്ത്രിക്കുന്നു. എഴുത്തുകാരുടെയും സാഹിത്യലോകത്തിന്റെയും വ്യർത്ഥമായ പൊങ്ങച്ചങ്ങളെ പരിഹസിക്കുക വഴി ആധുനികാനന്തര കാലഘട്ടത്തിലെ പോസ്റ്റ്മോഡേൺ ഭാവനയെയും ഈ നോവൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എഴുത്തുകാരനോടുള്ള ആരാധനയെ ഇതിൽ തച്ചു തകർക്കുകയും ചെയ്യുന്നു.
1: കുടുംബജീവിതം എന്ന സ്ഥാപനത്തിന്റെ ആക്ഷേപഹാസ്യ ചിത്രീകരണം കൂടെ കടലാസു മനുഷ്യർ എന്ന നോവൽ നിർവഹിക്കുന്നുണ്ട്. ഭാര്യയും മകളുമായുള്ള എഴുത്തുകാരന്റെ ബന്ധം അത്ര സുഖകരമല്ല. അയഞ്ഞ ഘടനയാണ് ആ ബന്ധത്തിന്റെ പ്രത്യേകത. നോവലിൽ ഒരു ഭാഗത്ത് എഴുത്തുകാരൻ ഇങ്ങനെ എഴുതുന്നു.
0: റിക്ക് എന്നോട് ചോദിച്ചു, എന്റെ ഭാര്യ എലിസബത്ത് നല്ലവളാണോ എന്ന്. എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവളോട് എന്നിൽ മമതകളൊന്നും അവശേഷിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. എനിക്കൊരു ഹൃദയമുണ്ട്, അത് എന്റെ പ്രണയിനി ജൂലിയന് മാത്രം അവകാശം.

0: മെച്ചപ്പെട്ടതാണ്. ഒരുപക്ഷേ എന്നെപ്പോലെ എലിസബത്തിനും എന്നോട് വിദ്വേഷം കാണാം. കോപത്താൽ എന്റെ സാമീപ്യത്തിൽ അവൾ എരിയുന്നുണ്ടാവും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല.
1: കടലാസ് മനുഷ്യർ എന്ന നോവലിലെ നായകനായ എഴുത്തുകാരൻ മനുഷ്യന്റെ ആന്തരിക ജീവിതം പ്രതിഫലിപ്പിക്കുവാൻ ഒരു ഭാഷ അന്വേഷിക്കുന്നവനാണ്. ആത്മകഥയുടെ ഭാഷയാണ് ഈ നോവലിൽ വില്യം ഗോൾഡിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. നൊബേൽ സമ്മാന ജേതാവായ ഈ എഴുത്തുകാരൻ്റെ കൃതികളുടെ പൊതുസ്വഭാവവും ആത്മകഥാപരമായ രചനാരീതിയാണ്. ഭാഷയെക്കുറിച്ച് നോവലിൽ കഥാപാത്രം ആകുലപ്പെടുന്നത് ഇങ്ങനെയാണ്.
0: വാക്കുകൾ അത് ദുർബലമാണ്. എന്റെ വാക്കുകൾ പോലും ദുർബലം. നമുക്ക് ഒരു പൊതുഭാഷയില്ല. ഭാഷയുണ്ട് നമുക്ക്, പക്ഷെ അത് കത്തുന്ന വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള കേവല നിയമാവലി മാത്രമാണ്. ഒരു റഷ്യൻ സലാഡ് ഉണ്ടാക്കുന്ന വിധമൊക്കെ വിവരിക്കുവാൻ നമുക്ക് ഭാഷയുണ്ട്. ശരിയാണ്, പക്ഷെ നമ്മുടെ ഈ ഭാഷയെ ആരോ പൂട്ടിവെച്ചിരിക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ പൂട്ടിവെക്കുന്നത് പോലെ സുരക്ഷിതമായി വെച്ചിരിക്കുന്നു.
2: വില്യം ഗോൾഡിംഗ് എന്ന എഴുത്തുകാരന്റെ സാഹിത്യ പ്രപഞ്ചം പരിശോധിക്കുകയാണെങ്കിൽ ആ കൃതികൾക്കെല്ലാം ഒരു പരീക്ഷണ സ്വഭാവം നിലനിൽക്കുന്നതായി അനുവാചകന് കണ്ടെത്താൻ കഴിയും. എണ്ണമറ്റ സാഹിത്യ പരാമർശങ്ങളും സൂചിത കഥകളും ഗോൾഡിംഗിന്റെ മറ്റ് നോവലുകളിലെ പോലെ കടലാസു മനുഷ്യർ എന്ന നോവലിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. രചനാപരമായ ഈ പ്രത്യേകത തന്നെയാണ് എഴുത്തുകാരന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്തതും.
0: ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ റിക്കിനോട് പറഞ്ഞു, ശരി, ഞാൻ കേൾക്കുന്നുണ്ട്, പറയൂ. അയാൾ നെടുവീർപ്പിട്ടുകൊണ്ട് എന്നെ നോക്കിയിരുന്നു. അയാൾ വിറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നിങ്ങളെ എന്റെ സാഹിത്യത്തിന്റെ പ്രയോക്താവാക്കാം. ഒരുപക്ഷെ എന്റെ ഏജന്റ് ലിസ് എന്റെ ജീവചരിത്രം എഴുതാൻ നിങ്ങളെ അധികാരപ്പെടുത്തുമായിരിക്കും. ചില നിബന്ധനകൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. റിക്ക് ഒരു കോട്ടുവാ വിട്ടു. ഞാൻ നിയമോപദേശം തേടിയിട്ട് ഇത് സംബന്ധിച്ച ഒരു കരാർ തയ്യാറാക്കാം, റിക്ക് ആവേശത്തോടെ പറഞ്ഞു. ശരി, എന്നാൽ അങ്ങനെ ചെയ്യ. അങ്ങനെയെങ്കിലും ഈ മനശല്യം ഒന്നൊഴിയട്ടെ, ഞാൻ പറഞ്ഞു.
1: സാഹിത്യ ഗവേഷണം എന്ന അക്കാദമിക് രംഗത്തെ പ്രവർത്തനത്തെയും കടലാസു മനുഷ്യർ എന്ന നോവലിൽ എഴുത്തുകാരൻ കണക്കിന് പരിഹസിക്കുന്നുണ്ട്. റിക്കൽ ടക്കർ എന്ന അമേരിക്കൻ പ്രൊഫസർ ഗവേഷകൻ കൂടിയാണ്. നോവലിലെ നായകനായ എഴുത്തുകാരനെ എങ്ങനെയും തന്റെ അധീനതയിൽ കൊണ്ടുവരാനാണ് പ്രൊഫസറുടെ ശ്രമം. റിക്ക് എൽ ടക്കറുമായുള്ള ബന്ധമാണ് നോവലിന്റെ പ്രധാന പ്രമേയം എന്നിരിക്കെ തന്നെ ഗവേഷണം നോവലിന്റെ ഉപപ്രമേയമാണ്.
2: മേരി ലൂ എന്നൊരു സുന്ദരിയുടെ സഹായത്തോടെ എഴുത്തുകാരന്റെ സ്വകാര്യ ശേഖരം പരിശോധിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ് റിക്ക്. മിസ്റ്റർ ഹാലിഡേ എന്നൊരു സമ്പന്നനായ ഗവേഷകനും എഴുത്തുകാരന്റെ ജീവിതത്തിലേക്ക് എത്തുന്നു.
0: അടുത്ത ദിവസം ഞാൻ എന്റെ പുസ്തക പ്രസാധകരുടെ ഏജന്റിന്റെ ഓഫീസിൽ പോയി. ഏജന്റിനെ കണ്ടു, ഹസ്തദാനം ചെയ്തു. ഏജന്റിന് ഏതെങ്കിലും പുത്തൻ പുസ്തകം വരുന്നുണ്ടോ എന്ന് അറിയണം. ഉണ്ട്, പക്ഷെ പറയില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. പറഞ്ഞാൽ രൂപരേഖ കൽപ്പിച്ചു പോകും. ഇവൻ മനസ്സിൽ ഇങ്ങനെ പറയുകയാവും, വിൽഫ്രഡ് ബാർക്ലേയുടെ സ്റ്റോക്ക് തീർന്നു.
2: പാശ്ചാത്യ രാജ്യത്തിന്റെ, പ്രത്യേകിച്ചും യൂറോപ്പിന്റെ സാംസ്കാരിക ഔന്നത്യത്തെ പണം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന മുതലാളിത്ത രാജ്യമായ അമേരിക്കയോടുള്ള പ്രതിഷേധമായും കടലാസു മനുഷ്യർ എന്ന കൃതി വായിക്കാമെന്ന് പല നിരൂപകരും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രൊഫസർ റിക്ക് എൽ ടക്കർ അമേരിക്കൻ കുത്തക മുതലാളിത്തത്തിന്റെ പ്രതീകമായാണ് നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: പാശ്ചാത്യ ബൌദ്ധിക ജീവിതത്തെ അമേരിക്കൻ ഡോളർ വിലയ്ക്ക് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നോവലിൽ

0: എഴുത്തുകാരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഭീമമായ റോയൽറ്റി തുക കൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന സാഹിത്യകാരനെ ഈ കൃതിയിൽ വില്യം ഗോൾഡിംഗ് പരിഹസിക്കുന്നുണ്ട്. വാക്കുകൾ വാക്കുകൾ വിറ്റ് ജീവിക്കുന്നവരാണ് എഴുത്തുകാർ എന്ന് കഥാനായകൻ തന്നെ പറയുന്നു.
1: എഴുത്തുകാരനായ കഥാനായകനും മകളായ എമിലി എന്ന എമ്മിയും തമ്മിലുള്ള ബന്ധവും അയഞ്ഞതാണ്. ബുദ്ധിജീവികളുടെ കുടുംബ ബന്ധങ്ങളിലെ വ്യത്യസ്തതയും കടലാസു മനുഷ്യരിലെ മനുഷ്യബന്ധങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നോവലിലെ ഈ ഭാഗം അച്ഛനും മകളും തമ്മിലുള്ള വിചിത്ര ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. ആ സംഭാഷണം ഇങ്ങനെയാണ്.
2: ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എമ്മി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ കൂടെ താമസിക്കുവാൻ വീണ്ടും വന്നു അല്ലേ? അവളുടെ ശബ്ദത്തിൽ അസഹ്യമായ കുറ്റപ്പെടുത്തൽ നിഴലിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എമ്മിക്ക് അവളുടെ മമ്മിയെപ്പോലെ എന്നോട് വിരോധമുണ്ട്, ഉറപ്പാണ്.
0: വ്യക്തിജീവിതവും കുടുംബജീവിതവും തകർന്ന എഴുത്തുകാരനായ വിൽഫ്രഡ് ബാർക്ലിയുടെ കഥയാണിത്. നോവലിസ്റ്റ് ഇവിടെ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റെഴുത്തുകാരുടെ ജീവിതത്തിൽ നിന്നും പകർത്തിയതാണെന്ന് വായനക്കാർക്ക് കണ്ടെത്താൻ കഴിയും. നോവലിലെ നായകൻ്റെ ഭാര്യയായ എലിസബത്ത് തൻ്റെ ഭർത്താവിന് ഏതോ ഒരു ലൂസിൻഡ എന്ന സ്ത്രീയുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ എലിസബത്തിന് ഒരു പുരുഷനുമായി താൽക്കാലിക ബന്ധമുണ്ട്. മകൾ എമിലി ഇരുവരിൽ നിന്നും അകന്നു കഴിയുകയാണ്.
1: പടിഞ്ഞാറൻ നാട്ടിലെ ഏക ദമ്പതി കുടുംബങ്ങളുടെ തകർച്ചയും കടലാസു മനുഷ്യരിൽ നമുക്ക് വായിച്ചെടുക്കാം. എന്നാൽ ആ പ്രമേയത്തിന് കേന്ദ്ര പ്രാധാന്യം നൽകാതെ എഴുത്തുകാരന്റെ സർഗാത്മക ഉന്മാദവും സർഗപ്രതിസന്ധികളുമാണ് നോവലിൽ വിവരിക്കുന്നത്. റിക്കൽ ടക്കർ എന്ന അമേരിക്കൻ പ്രൊഫസറും മേരി ലൂ എന്നൊരു വനിതയും പിന്തുടരുന്നതുകൊണ്ട് എഴുത്തുകാരൻ നടത്തുന്ന ഒളിച്ചോട്ടങ്ങളാണ് നോവലിന്റെ ഭൂരിഭാഗം അധ്യായങ്ങളും കൈയടക്കിയിരിക്കുന്നത്.
2: ഒടുവിൽ ഞാൻ അവിടം വിട്ടു. എന്നിട്ടും വിമാനത്തിൽ കയറിയില്ല. എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നി. എന്നാൽ ഇംഗ്ലണ്ടിനെ ഇപ്പോൾ ഞാൻ ഭയക്കുന്നു. വീട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഞാൻ ഹീത്രോയിൽ ഇറങ്ങിയപ്പോൾ വീട്ടിൽ പോവാൻ പേടി തോന്നി. ഒരു ക്ലബിൽ കയറി വെറുതെ സമയം കളഞ്ഞു. അവിടെ ഞാനൊരു സുഹൃത്തിനെ കണ്ടു.
1: വില്യം ഗോൾഡിംഗിന്റെ എല്ലാ നോവലുകളിലും ക്രമരാഹിത്യത്തിന്റെയും അസംബന്ധമെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളുടെയും വിവരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഗോൾഡിംഗിന്റെ നോവലുകളുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ സാഹിത്യത്തോടുള്ള ഭ്രമമാണ്. സർഗസൃഷ്ടിയിൽ ഏർപ്പെടുന്ന എഴുത്തുകാരനെ അപനിർമ്മിക്കുന്ന രചനകളാണ് ഈ നോവലുകളുടെ സവിശേഷത. കടലാസു മനുഷ്യർ എന്ന നോവലിലെ ഹാസ്യാത്മകത അതിനുള്ളിൽ സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യത്തിന് നേരെ വിരൽ ചൂണ്ടുന്നു.
0: നോവൽ അന്ത്യത്തിലേക്കടുക്കുമ്പോൾ തന്റെ ഭാര്യയിലേക്കും മകളിലേക്കും തിരിച്ചെത്തുന്ന എഴുത്തുകാരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടലാസ് കൂനുകളിൽപ്പെട്ട് ജീവിക്കുന്ന നായകനാണ് എഴുത്തുകാരൻ. ഈ കടലാസുകൾ അയാളുടെ പുതിയ സർഗസൃഷ്ടിയാണ്. അത് നോവലാവാം, ആത്മകഥയാവാം. അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന റിക്ക് എൽ ടക്കർ ഉൾപ്പെടെയുള്ള മനുഷ്യരിൽ നിന്നും അയാൾ ഒളിച്ചോടുകയാണ്. ഒടുവിലയാൾ തിരികെ എത്തുന്നു.
2: ഞാൻ വീടെത്തിയാൽ എന്തെന്ന് വിചാരിച്ചു. എത്രയും വേഗം സ്വഭവനത്തിൽ എത്തിച്ചേർന്നു. റോഡ് നേരെ കിടക്കുകയാണ്. എല്ലാം ശരിയാണെന്ന തോന്നൽ ആ കാഴ്ച എന്നിൽ സൃഷ്ടിച്ചു. ലിസ് എന്നെ വഴിതെറ്റിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ ഞാൻ അതിൽ വീണില്ല. എമ്മിക്ക് 21 വയസ്സ് കഴിഞ്ഞു. എന്നെ വീടെത്തിച്ചത് നിങ്ങൾ വായിക്കുന്ന ഈ കടലാസുപ്രതികൾ തന്നെയാണ്. എമ്മി വാതിലിൽ വെച്ച് എന്നെ കണ്ടു. കണ്ണു ചുവന്നിരുന്നു. അവർ പോയി, അവൾ പറഞ്ഞു. ആര്? മമ്മി. എവിടെ പോയി? മമ്മി മരിച്ചുപോയി. എപ്പോ? ഇപ്പോൾ രാവിലെ. വലിയ കണ്ണുനീർത്തുള്ളികൾ അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടി.

0: നോവൽ അവസാനിക്കുന്നത് നിരാശയിലാണ്. എഴുത്തുകാരന്റെ മടങ്ങിവരവ് പ്രതീക്ഷകൾ അസ്തമിച്ച ഭവനത്തിലേക്കാണ്. ഭാര്യയുടെ മരണം അയാളുടെ അലച്ചിലുകൾക്കിടയിൽ സംഭവിച്ചു. മകൾക്ക് അയാളോട് വെറുപ്പാണ്. സ്വയം നാശത്തിലേക്കുള്ള യാത്രയാണ് എഴുത്തുകാരന്റെ മടങ്ങിവരവ്. എഴുത്തുപോലും അയാൾക്ക് മടുക്കുന്നു. സാഹിത്യ ജീവിതം തനിക്ക് തന്നത് വേദനകൾ മാത്രമാണെന്ന് വിൽഫ്രഡ് ബാർക്ലെ തിരിച്ചറിയുന്നു. നോവലിൽ അന്ത്യഭാഗത്ത് ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു:
1: പെട്ടികളിൽ നിന്നും ഞാൻ കടലാസെല്ലാം എടുത്തു. നദിയുടെ തീരത്തിട്ട് കടലാസ് കെട്ടുകൾ കത്തിക്കുവാൻ തീരുമാനിച്ചു. ഇവിടെ ഡെസ്കിൽ ഇരിക്കുമ്പോൾ എനിക്ക് തലപൊക്കി നോക്കിയാൽ മതി, വെള്ളക്കടലാസ് കൂനകൾ അവിടെ കിടക്കുന്നത് കാണാം. ഈ കുറിപ്പ് പൂർത്തിയാക്കിയിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ഈ കടലാസ് കെട്ടിന് ഞാൻ തീ കൊടുക്കും. അങ്ങനെ ജീർണതകൾ, മുറി നഖങ്ങൾ, മുടിച്ചുരുളുകൾ, അടർന്നു വീണ സമയങ്ങൾ, അനാവശ്യ കത്തുകുത്തുകൾ, പുസ്തകക്കുറിപ്പുകൾ, അവതാരികകൾ, ഉപന്യാസങ്ങൾ, റോയൽറ്റി സ്റ്റേറ്റ്മെന്റുകൾ, കൈയെഴുത്തു പ്രതികൾ, പ്രൂഫുകൾ, പേപ്പർ വെയിറ്റുകൾ എന്നിവയെല്ലാം കത്തിയെരിയും.
2: പ്രൊഫസർ ടക്കറിന്റെ ഭീഷണിയിൽ നിന്നും സാഹിത്യകാരന് കഥയുടെ അന്ത്യത്തിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എഴുത്തുകാരൻ്റെ ഔദ്യോഗിക ജീവചരിത്രകാരനാകാനുള്ള ടക്കറിൻ്റെ ശ്രമങ്ങളാണ് സാഹിത്യ നായകൻ്റെ ജീവിതം തകർക്കുന്നത്. പ്രശസ്തനായ എഴുത്തുകാരനെ പിന്തുടർന്ന് സ്വയം പ്രശസ്തി നേടാൻ ശ്രമിക്കുന്ന പ്രൊഫസർ ടക്കർ കടലാസ് മനുഷ്യർ എന്ന നോവലിലെ പ്രതിനായകനാണ് എന്ന് ഉറപ്പായും പറയാം.
0: കടലാസ് മനുഷ്യർ എന്ന ഈ നോവൽ വില്യം ഗോൾഡിംഗ് വളരെ ബോധപൂർവം രചിച്ച കൃതിയാണെന്ന് കണ്ടെത്താൻ കഴിയും. വില്യം ഗോൾഡിംഗ് തന്റെ ആത്മകഥ പോലെ എഴുതിയ നോവൽ.
2: സങ്കീർണമായ കഥാഘടനയാണ് നോവലിലേത്. എണ്ണമറ്റ സാഹിത്യ പരാമർശങ്ങളും സൂചിത കഥകളും നോവലിന്റെ ശില്പഘടനയെ ബാധിച്ചിട്ടുണ്ട്. ഉത്തമ പുരുഷന്റെ കഥാഖ്യാന ഘടനയാണ് നോവലിന്റെ വായന രസകരമാക്കുന്നത്. ഗോൾഡിംഗിന്റെ കൃതികളുടെ പല പൊതു സ്വഭാവങ്ങളും ഈ നോവൽ വെളിപ്പെടുത്തുന്നു.
0: നോവലന്ത്യത്തിലും കഥാനായകനായ സാഹിത്യകാരൻ മധ്യത്തിൽ മുഴുകി തന്റെ കുംഭസാരം നടത്തുകയാണ്.
1: ഞാൻ മാറി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഈ കുടി നിർത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്റെ ജീവചരിത്രത്തിന് വേണ്ട സംഗതികൾ അടങ്ങിയ കടലാസ് കെട്ടുകൾ റിക് എൽ ടക്കറിന് കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി. നരകമേ! എന്നാലും റിക്കിന് ഇതെങ്ങനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു?
2: കടലാസ് മനുഷ്യർ എന്ന നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. സാഹിത്യവും എഴുത്തും ഗവേഷണവും എഴുത്തുകാരൻ്റെ അയഞ്ഞ കുടുംബജീവിതവും ബന്ധങ്ങളും പ്രമേയമായ ഈ നോവൽ ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നു. നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗിൻ്റെ ഈ വ്യത്യസ്തമായ രചന നോവൽ സാഹിത്യത്തിലെ ഒരു ദിശാസൂചിക തന്നെയാണെന്ന് പറയാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: വില്യം ഗോൾഡിംഗ് എഴുതിയ നോവൽ കടലാസ് മനുഷ്യർ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം സന്ദീപ് സുരേഷ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് കുരിപ്പുഴ സജീവ്. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം പി. ശ്രീകലാ.

0: ആകാശവാണി. ഹലോ ഡോക്ടർ,
1: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ്

0: സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സാർ.
2: ഇപ്പൊ
1: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പൊ കാലവർഷം എത്തി. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം

0: ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 മാസം ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. അപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോഴേ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും. കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റ് കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 ദിവസം അവർ പരസ്പരം മിണ്ടാതിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിന് ചെറുക്കാൻ സാധിക്കും.
1: സർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറയാമോ?
0: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ്. ഇപ്പോഴും ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത് അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ പാൻഡമിക് ആയിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്, ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിളാണ്, അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പം ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം, കോളറ വരെ നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസ് ആയിട്ടാണ്.
1: ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം.
1: ചോദിച്ചോളൂ, സ്വാഗതം.
2: 4-ാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി വണ്ണം ഉണ്ട്.
0: എത്ര വയസ്സായി?
2: 9 വയസ്സ്.
0: ഓക്കെ.
2: വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, അവർക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും വെനീനും പാൻറ്റോ ഇടുന്ന, അതിന് ഭയങ്കര കരച്ചിലും, എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞ് അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല.
0: എന്തായാലും പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്?
2: ഇപ്പം 40-45 കിലോളം ഉണ്ട്.
0: 40 മുകളിൽ

കിലോ വെയിറ്റ് ഉണ്ട്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 കിലോയാണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോയോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടിലും. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിന്റെ വൃത്തികേട് ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ. 1, ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന്റെ അസുഖം വരാം. 2, കൊളസ്ട്രോളിന്റെ അളവ് കൂടാം. 3, പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ഭക്ഷണത്തില് കൺട്രോൾ വരുത്തുക. 2, എക്സസൈസ് ചെയ്യുക. 3, കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള സമയത്തിലെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത് പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു കഴിക്കുന്നത്. അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. 1, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. 1. 2, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിന് ഒരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീൻ ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിന്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം അത്രയും അവര് ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. 2, ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വേർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്, പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷെ 2 മണിക്കൂർ, 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ തന്നെ കുഞ്ഞിന്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. 3. കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസന്റിന്റെ കൗമാരപ്രായത്തിന്റെ ഏജിന്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരന്റ്സും സ്കൂളിൽ വിടുന്നതിന്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും
ഈ ഒബീസിറ്റി അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടർ കാണും.

0: വെച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിന് ഒരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോൾ വിശപ്പ് കൂടുന്നത് കുഞ്ഞിന്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: പൂവി പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോന്നത് ചെറിയ പൂനി പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, ഇതിനെ പൂനി നടക്കുന്നത്. ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത്
0: വളരെ കൂടുതലായിരിക്കും. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ കാലുവെല്ലാം തൊടുകയാണെങ്കിൽ, ചെരുപ്പില്ലാത്ത കാലുവഴി നടന്നു പോവുകയാണെങ്കിൽ, അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, രണ്ട് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അത് വാട്ടർ ബോൺ ഡിസീസ് ആണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത് കരൾ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആവശ്യം വന്നാൽ അതും സീരിയസ് ആകും. അതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് കാണാം. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ഒട്ട് എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
2: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയങ്കീഴിൽ നിന്ന്
2: സംസാരിച്ചു.
3: ഡോക്ടർ, എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കൊച്ചാണ്. രാത്രിയാണ് ഉറക്കം ഒത്തിരി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങൾ അദ്ദേഹത്തൂടെ തന്നെ കിടക്കണത്, എണീറ്റ് കാര്യം ഇരിക്കും പോലെയൊക്കെ കിടന്ന് തുടങ്ങും. ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്, എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. എന്ത് തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്. സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും, നോക്കട്ടെ നോക്കട്ടെ, ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലയണ വെച്ച് കിടത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല, തലയണ വെച്ചാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതിനായിരുന്നു ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന ഉള്ളതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവിരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ വളർച്ചയും കൂടെ പറഞ്ഞുതരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിന്റെ വളർച്ച. ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിന്റെ വളർച്ച എന്തായാലും തീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ, അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന് മതി, ഇത്ര അറിഞ്ഞാൽ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മള് 6 വയസ്സെത്തുമ്പോൾ

0: വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പൊ 20 കിലോ
1: ആ
0: വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിന്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയും. ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയില് രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
2: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകൾ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഒന്നും കമ്പൽസറി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം. നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓപ്ഷണൽ വാക്സിൻ. ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, രണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിന്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിന്റെ അർത്ഥം. അത് ഗവൺമെന്റ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്ട്സിനും നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. രണ്ട്, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വാരിസല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും. ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇതിൻ്റെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ഇത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം
0: എടുക്കാം എടുക്കാം. നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം, അഡൾട്ട് ആയാലും. സിംഗിൾ ഡോസ് അല്ലാതെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട്, ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ 1 വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷെ 1 മാസം കഴിഞ്ഞെടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. 1 മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്ന് പറയും. ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്.

0: ടൈഫോയിഡ് വാക്സിൻ ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം, ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നത് MR വാക്സിനേഷൻ ആണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, അഞ്ചാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷെ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. പക്ഷെ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ്. എന്താണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെയും ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാ പേരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്?
0: മംസ് എന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസ് അല്ല. അതായത് ആ സ്ഥലത്തെ മുഴ എന്ന് പറയുന്നത് മംസ് മാത്രമല്ല, ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്ട് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല, പരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: വയനാട്ടിലെ ശാസ്ത്രാംകോട്ടയിൽ നിന്ന് കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് 3 മാസം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ മുണ്ടിനീരിന്റെ ഇഞ്ചക്ഷൻ എത്ര വയസ്സിലെടുക്കണ്ടെന്ന്?
0: മുണ്ടിനീരിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീരിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീരിന്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിന്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെന്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
1: MMR വാക്സിൻ ഏത് സമയത്തും എടുക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്?
0: 4 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാം, അഡൽറ്റ് ആയാലും എടുക്കാം, എപ്പോഴും വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീർ ഉണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല, നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
1: സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
0: ഒരു സംശയം.
1: അപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പൊ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? ഉള്ളവരെ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. പല പേരൻസിന്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു അവള് കൊണ്ടുവരുന്നതാണെന്ന്. അവള് കൊണ്ടുവരുന്നതല്ല, ഇവര് കൊടുത്ത് അയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്. ഇൻക്ലൂഡിംഗ് വിരശല്യം ഞാൻ പറയുന്നതാണ്, കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സ് ആണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സ് ആണ്. അപ്പൊ നമ്മള് ഈ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്. ഇത് ഇത്തരം ട്രീറ്റ്മെന്റ്, പാൻ ശല്യം, വിരശല്യം, ഇത്തരം ട്രീറ്റ്മെന്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പു ഒക്കെ ഉണ്ട്. അത് കൊച്ചിന്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. മാത്രമല്ല ചീകുന്നത് വഴി തന്നെ പെയിൻ ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമില്ല, അല്ല ഇഷ്ടംപോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അത്യാവശ്യമാണ്.
1: കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി

0: മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: ഹലോ ഡോക്ടർ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
3: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ

0: കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാരാരിക്കുളം ആലപ്പുഴ 10.65 കിലോമീറ്റർ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് അംഗീകാരം നൽകി.

0: കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 220 കോടി രൂപ ഇതിനായി അനുവദിച്ചു. എറണാകുളം കായംകുളം പാതയിൽ ഇരട്ടിപ്പിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു ഭാഗമാണിത്. KSRTCയുടെ നടത്തിപ്പും സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്രാ പദ്ധതിയും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ യോഗത്തിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കും. KSRTCയിൽ ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. ആകാശവാണിക്ക് ഇന്ന് 90 വയസ്സ്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ആകാശവാണി എന്ന പേര് 1956 സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സാംസ്കാരികമായും സർഗാത്മകമായും ഇന്ത്യൻ ജനതയെ കോർത്തിണക്കി നിർത്താൻ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നതായി പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി പറഞ്ഞു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി രംഗ് ഭവനിൽ ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ജോസഫ് എന്ന ചിത്രത്തിനുവേണ്ടി ജോജു ജോർജും സംഘവും ആലപിച്ചത്. ഗാനരചനാ സംഗീതം ഭാഗ്യരാജ്.

0: Party and DMK distanced themselves from the meeting. Later, addressing the media, Congress President Mallikarjun Kharge said various issues were discussed and participants shared their views during the meeting. Reacting to the meeting, the BJP spokesperson Sambit Patra, while addressing media, claimed that the India bloc lacks credibility among the people. Akashvani is celebrating 90 years of dedicated public service today. On this day in 1936, the Indian State Broadcasting Service was renamed All India Radio, marking the beginning of a remarkable journey in broadcasting, information, education and culture. Post-independence, the network expanded rapidly and officially adopted the name Akashvani in 1956. To mark the occasion, Akashvani organized a cultural program named Spectrum at Akashvani's Rang Bhavan in New Delhi today. Talking to Akashvani News, Prasar Bharati Chairman Prasoon Joshi said, Akashvani has served as the backbone of the society for generations.
1: Since the establishment of All India Radio 90 years ago, Akashvani has remained the heartbeat of its listener and of the nation every day and every moment. Though every medium, Akashvani has continued to provide news, information and entertainment in the voices of people living in every corner of the country.
2: Samachar, Suchnaye aur Manoranjan Akashvani deti rahi.
0: India recorded the biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs on the third day of the one-off test in New Chandigarh today. The win surpassed India's previous record test victory by an innings and 272 runs. It also displayed India's dominant bowling performance that saw them take 15 Afghanistan wickets on the third day. India ended their campaign at the inaugural World Yogasan Championships with 114 medals, including 102 gold today. Japan came second with 11 medals, including 3 golds, while Argentina took third, led by Nabila Barraza's 2 golds and 3 silvers. Benchmark domestic equity indices ended around 1% lower today amid weak global cues. Sensex shed 719 points to close at 73,524. NSE Nifty slipped 244 points to settle at 23,123. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents gallantry awards to armed forces and police personnel at defense investiture ceremony at Rashtrapati Bhavan. Ayushman Bharat Pradhan Mantri Jan Arogya Yojana achieves nationwide coverage with West Bengal joining the scheme. A major fire at Vishakhapatnam steel plant in Andhra Pradesh claims 8 lives. India secures continued market access to export aquaculture products, honey and eggs to EU beyond September this year. New Delhi calls for immediate de-escalation of tensions as Israel and Iran exchange fresh strikes. And India records biggest ever victory at Test cricket, defeating Afghanistan by an innings and 300 runs in New Chandigarh. For details of these stories and more, log on to our website www.newsonair.gov.in and News on Air app. That's all in the news at 9. Good night.
3: Akashvani. വിദ്യാഭ്യാസ രംഗം, ഭാഷ മനുഷ്യ സംസ്കാരത്തിൽ അനിതര സാധാരണമായ മാറ്റം സമ്മാനിച്ച ഒന്നാണ് ഭാഷയും പഠനവും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് വെള്ളിമാടുകുന്ന് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന സി കെ.
4: ഓരോ ജൂൺ മാസവും വിദ്യാലയമുറ്റങ്ങളിൽ പുത്തൻ തുടക്കത്തിന്റെ സന്ദേശമാണല്ലോ നിറയുന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കണ്ണും മനസ്സുമായി കുട്ടികളെത്തുന്ന സമയം ഓരോ ക്ലാസ് മുറിയും സാധ്യതകളുടെ ലോകമായി മാറാൻ സജ്ജമാകുന്നു. വളർച്ചയുടെയും അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വ്യക്തിത്വ രൂപീകരണത്തിന്റെയും പുതിയ അധ്യായമാണിവിടെ തുറക്കുന്നത്. പഠനത്തെ അർത്ഥപൂർണമാക്കുന്ന സമീപനത്തിൽ മാതൃഭാഷാ പഠനത്തിനുള്ള പ്രസക്തിയും വിദ്യാർത്ഥിയും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൃഷ്ടിക്കേണ്ട പഠന അന്തരീക്ഷവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിൽ മലയാളത്തിന് വലിയ സാധ്യതകളുണ്ട്. അതിലുപരി മലയാള ഭാഷ നമ്മുടെ ഉള്ളിലേക്കുള്ള വാതില് തുറക്കുകയോടെയാണ് ചെയ്യുന്നത്. പാഠപുസ്തകത്തിലെ കഥകളും കവിതകളും ലേഖനങ്ങളും കുട്ടികളിൽ സഹാനുഭൂതി, സ്നേഹം, സാമൂഹിക ബോധം, പരിസ്ഥിതി സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുന്നുണ്ട്. അതിനുതകുന്ന പാഠങ്ങളാണ് പുസ്തകങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. നമ്മുടെ വികാര

വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അറിവുകൾ കൈമാറാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വ്യക്തിത്വം രൂപപ്പെടുത്താനുമാണ് മാതൃഭാഷ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയെ നമ്മളൊരു പഠന വിഷയമായിട്ട് മാത്രം കണക്കാക്കിക്കൂടാ. ജീവിതത്തിന്റെ അടിത്തറ കൂടിയാണത്. ഒരു പാഠം പഠിക്കുമ്പോൾ അതിന്റെ ആശയം ജീവിതവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കേവലം മാർക്ക് വാങ്ങുക എന്നതിലുപരിയായി മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം പാഠങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ആശയം, രചനാതന്ത്രം, ഭാഷ, വിമർശനാത്മക ചിന്ത തുടങ്ങിയ ഘടകങ്ങളെ സ്വയം വിലയിരുത്താനുള്ള ശ്രമം കൂടി നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷാ പഠനം വിജയകരമാകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പങ്കാളികളാകുമ്പോഴാണ്. ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അധ്യാപകർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ കുട്ടികൾക്ക് മികച്ച വായനാന്തരീക്ഷം ഒരുക്കാൻ രക്ഷിതാക്കളും സഹായിക്കണം. ഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ പഠനം സ്വാഭാവികമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് 10-ാം തരത്തിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് പരിചയപ്പെടാം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് ആദ്യ യൂണിറ്റ്. ശീർഷകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന്. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ചെറിയൊരു ഭാഗമാണ്. മനുഷ്യൻ അവന്റെ ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നതും കൈമാറുന്നതും പ്രധാനമായും ഭാഷയിലൂടെയാണ് എന്ന സന്ദേശമാണിവിടെ തെളിയുന്നത്. നാം അടുത്ത തലമുറയിലേക്ക് ബോധപൂർവം പകർന്നു കൊടുക്കേണ്ട ചിട്ടകളും ശീലങ്ങളും ചര്യകളും സ്വഭാവ സവിശേഷതകളുമാണ് സംസ്കാരം. അത് അടുത്ത തലമുറയ്ക്ക് ലഭിക്കും. എന്നാൽ ക്ഷമ, ശീലം, ദാനം, ദയ തുടങ്ങിയവയെല്ലാം നമ്മൾ ഭാഷയിലൂടെ അടുത്ത തലമുറയിലേക്ക് പകരേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ഭാഷയാണ്. ഭാഷ പൂക്കണം, എന്നാലല്ലേ സംസ്കാരം തളിർക്കുകയുള്ളൂ. അങ്ങനെ സമകാലിക പ്രസക്തിയോടെ 16-ഉം 17-ഉം നൂറ്റാണ്ടിലെ കൃതികള് 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളുമായി ഇവിടെ സംവദിക്കുകയാണ്. ലോക നന്മയുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാമിന എന്ന കഥാപാത്രത്തെ കുട്ടികൾക്കിവിടെ പ്രവേശകത്തിൽ പരിചയപ്പെടാം. ആരും ചാകാത്ത കഥ കേൾക്കണമെന്നാണ് അവളുടെ ആവശ്യം. നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ആഗ്രഹമാണത്. ഇനി നമുക്ക് പാഠഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന കൃതികളായ കഥകൾ അതിമോഹനം എന്ന കാവ്യഭാഗം, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ലേഖനം, ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ്വത്തിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തുള്ളത്. ചൊല്ലുവാൻ അതിലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന വരികൾ ശ്രദ്ധിക്കുക. അതായത് മഹാഭാരത കഥ മുഴുവൻ അതേപടി ചൊല്ലുക സുസാധ്യമല്ല. എങ്കിലും അവിടെ അവിടെ ചിലത് വിട്ട് അവിടെ അവിടെ ചിലത് സ്വീകരിച്ചും ഏറ്റവും ചുരുക്കി ഞാൻ ഈ കഥ പറയാം എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ദ്രോണപർവ്വത്തിലെ കഥ ആരംഭിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് കാവ്യപശ്ചാത്തലം. യുദ്ധത്തിന്റെ 11-ാം നാളാണ്. സൈന്യാധിപനായിരുന്ന ഭീഷ്മരുടെ പതനം സംഭവിച്ചപ്പോ ധീരനും ബലവാനുമായ കർണനോട് കൌരവസേനയുടെ നായകത്വം ഏറ്റെടുക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ്. ഭീഷ്മർ ശരസൈന്യത്തിന്മേൽ വീണ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആവശ്യം പറയുന്നത്. അതിന് മറുപടിയായി ഒരു പുഞ്ചിരിയോടെ കർണൻ പറയുന്നു, യാഥാർത്ഥ്യം മറച്ചുവെച്ച് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ആരോടും പറയാറില്ല. യാഥാർത്ഥ്യം ഇതാണ്, ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾക്കും സേനാപതിയാകാനുള്ള യോഗ്യതയില്ല. ആചാര്യനുള്ളപ്പോ എന്ത് കരുതിയാണ് മറ്റുള്ളവർ പടകൂട്ടുക? ഇന്നും ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ ദ്രോണാചാര്യരോളം പ്രബലനായ മറ്റൊരാളില്ല. അഥവാ ദ്രോണാചാര്യർ യുദ്ധത്തിൽ വീണു പോവുകയാണെങ്കിൽ സൈന്യാധിപത്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതിനെക്കുറിച്ചോർത്ത് താങ്കൾ ദുഃഖിക്കരുത് എന്നാണ് കർണൻ പറയുന്നത്. അഭിമാനിയായ സുയോധനൻ അതനുസരിച്ച് ദ്രോണരെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ഇതിലെ പ്രധാന കഥാപാത്രമായ കർണന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുട്ടികൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും എന്ന് ഉറച്ച നിലപാടോടെ സംസാരിക്കുന്ന കർണന്റെ വ്യക്തിത്വം വർത്തമാനകാല സമൂഹത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ. കർണനെ പോലുള്ള കഥ

കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതം ആട്ടക്കഥയിലേതാണ് ഈ പാഠഭാഗം. മലയാള ശാകുന്തളം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന കൃതിയാണ് നളചരിതം എന്നറിയാലോ. കഥകളിയുടെ സാഹിത്യരൂപമായ ആട്ടക്കഥയുടെ സവിശേഷതകൾ, ഉണ്ണായി വാര്യരുടെ കൃതികളുടെ സവിശേഷതകൾ, കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ, പ്രയോഗ ഭംഗി, ശീർഷകത്തിന്റെ പ്രസക്തി, പാഠഭാഗത്ത് തെളിയുന്ന ജീവിത മൂല്യങ്ങൾ, സ്വാഭിപ്രായ രൂപീകരണം എന്നിവയിലാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ ആട്ടക്കഥാഭാഗത്ത് രാജാവായ നളൻ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നത്തെ കാണുന്നു. അനക്കം കൂടാതെ ചെന്ന് അതിനെ പിടിക്കുന്നതും തുടർന്ന് അരയന്നം നടത്തുന്ന വിലാപവുമാണ്. തന്നെ പിടിച്ച പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുമെന്ന് ഹംസം രാജാവിനോട് പറയുന്നു. എന്റെ സ്വർണ്ണ ചിറകുകൾ കണ്ടുകൊണ്ടാണ് അങ്ങെന്നെ പിടികൂടിയതെങ്കിൽ അങ്ങ് ധനികനാവില്ല, ഇരട്ടി ദോഷങ്ങൾ വന്നു ചേരും എന്നും പറയുന്നു. അരയന്നം സ്വന്തം കുടുംബത്തെ ഓർത്ത് വിലപിക്കുന്നു. ഒടുവിൽ രാജാവ് ഹംസത്തെ വിട്ടയക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ നീ പറന്നുപോയിക്കൊള്ളൂ എന്ന് രാജാവ് പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തിലേക്ക് ആ പക്ഷി ചിറക് വിരിച്ച് പറന്നുപോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന മൂല്യത്തെ ഒരു പക്ഷിയെ മുൻനിർത്തിയാണ് ഇവിടെ വെളിവാക്കുന്നത്. ശാരീരികമായ മോചനമല്ല സ്വാതന്ത്ര്യം. സ്വാർത്ഥതയും ഭയവും സംശയവും എല്ലാം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളാണ്. സ്നേഹം പോലും ബന്ധനമായി മാറാറുണ്ട്. അതിനെ എല്ലാം മറികടക്കാൻ ബുദ്ധിപൂർവമുള്ള പെരുമാറ്റവും സംയമനവുമാണ് ആവശ്യം എന്നാണ് ഹംസം എന്ന കഥാപാത്രം നമുക്ക് കാണിച്ചു തരുന്നത്. നളൻ എന്ന കഥാപാത്രവും ഇവിടെ മാതൃക തന്നെയാണ്. കേവലം ഒരു പക്ഷിയോട് പോലും എത്ര എളിമയോടുകൂടിയാണ് ആ ഭരണാധികാരി പെരുമാറുന്നത്. ഹംസം നളനെ വിമർശിച്ചിട്ടും ഹംസത്തിന്റെ വാക്കുകളിൽ നിന്നും അതിന്റെ മനസ്സ് മനസ്സിലാക്കി നളൻ ആ പക്ഷിയെ വിട്ടയക്കുകയാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക എന്നതാണല്ലോ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം. പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ശ്ലോകം, പദം എന്നീ രണ്ട് വാക്കുകൾ നിങ്ങൾക്കവിടെ കാണാം. ശ്ലോകത്തിൽ കവിവചനവും പദത്തില് കഥാപാത്രങ്ങളുടെ വാക്കുകളുമാണ് ഉണ്ടാവുക. ഉണ്ണായി വാര്യരുടെ ഭാഷയ്ക്കും ഉണ്ട് പ്രത്യേകതകൾ. സംസ്കൃതത്തിനിടയ്ക്ക് മലയാള പദം വരുന്നതും മലയാളത്തിനിടയ്ക്ക് സംസ്കൃത പദം വരുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. ഇതൊരു ലേഖനമാണ്. ഇതെഴുതിയത് നമുക്ക് ഏറെ പരിചിതനും നടനും എഴുത്തുകാരനുമായ ശ്രീ പ്രകാശ് രാജാണ്. മകളോടൊപ്പം പച്ചക്കറിക്കടയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകാശ് രാജ എഴുതിയിരിക്കുന്നത്. കടയിൽ ചെന്ന് വൃദ്ധയോട് പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറയുന്ന തന്റെ മകൾക്ക് മാതൃഭാഷ അറിയുന്നില്ല എന്ന സത്യം അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കുന്നു. മാതൃഭാഷയുടെ മാധുര്യം മകൾക്കറിയില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉത്കണ്ഠയും കോപവും ഉണ്ടാക്കുന്നതായിട്ട് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാതൃഭാഷകളിൽ തുടങ്ങി മറ്റ് ഭാഷകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാവണം നമ്മുടെ ഭാഷാ സമീപനം എന്ന് പ്രകാശ് രാജ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. മാതൃഭാഷ സ്വാഭാവികമായി സ്വായത്തമാക്കേണ്ട ഒന്നാണെന്നാണ് ഇതിൽ നിന്നും കുട്ടികൾ തിരിച്ചറിയേണ്ടത്. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എന്നാണ് മാതൃഭാഷാ പഠനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകളും അദ്ദേഹത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് പരാമർശിക്കുന്നുമുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന് പറയുന്ന ലേഖകനെ കേൾക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തന്റെ മാതൃഭാഷയായ കന്നഡ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം തനിക്ക് പഠിക്കാൻ സാധിച്ചത് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഒരു പരിപാടിക്ക് അതിഥിയായി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഈ ലേഖനത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ചിക്മംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരൻ വളരെ സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ച് കേട്ടപ്പോൾ എന്താ കന്നഡയിൽ സംസാരിക്കാത്തത് എന്ന് പ്രകാശ് രാജ അദ്ദേഹത്തോട് ചോദിച്ചു. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് കന്നഡ ശരിക്കും അറിയില്ല എന്ന മറുപടി കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്ന അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുകയാണെന്നും മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അവരന്യരല്ലേ എന്നും അദ്ദേഹം വ്യാകുലപ്പെടുന്നു. ഒരു ഭാഷ പഠിക്കുക എന്ന അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നതുകൂടിയാണെന്ന് ഈ ലേഖനത്തിൽ അടിവരയിടുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്, ആ നാടിന്റെ

0: ളായി മാറുമെന്ന സത്യം അവർക്കറിയാമായിരുന്നു എന്നതാണ് ലേഖകന്റെ ഭാഷ്യം. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ടെന്നും, പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടാമോ എന്നും, അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ട്. ശ്രീ സുധാകരൻ രാമന്തളിയാണ് പ്രകാശ് രാജിന്റെ ഈ ലേഖനം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ലേഖകന്റെ അഭിപ്രായങ്ങളോടുള്ള കുട്ടികളുടെ പ്രതികരണക്കുറിപ്പും കുട്ടികളിൽ ഉണർത്തുന്ന ചിന്തകളുമെല്ലാം പ്രവർത്തന രൂപത്തിൽ ഈ പാഠഭാഗത്തുണ്ട്. എല്ലാം നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെയ്യുന്നതായിരിക്കും. എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവസരവും ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യ യൂണിറ്റിന്റെ ഒരു ഏകദേശ വിശകലനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ആദ്യ യൂണിറ്റിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ടാവും. കൂടുതൽ ആശയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പഠന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, താരതമ്യക്കുറിപ്പ്, മുഖപ്രസംഗം, ആമുഖക്കുറിപ്പ്, പ്രഭാഷണം, പ്രതികരണക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് തുടങ്ങിയ വ്യവഹാര രൂപങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയെ സ്നേഹിച്ചും മനസ്സിലാക്കിയും ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഭാഷയും പഠനവും ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന CK. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. പന്തുവരാളി രാഗത്തിൽ രംഗസ്വാമി നട്ടുവനാർ രചിച്ച ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഇനി ഹമീർ കല്യാണി രാഗത്തിൽ ഗാംഗേയ വസനധര എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗിഞ്ചിറ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. പെരുമഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. അഴകിയ രാവണൻ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്.

ചാന്ദുപുട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ, സുജാത എന്നിവർ ആലപിച്ചത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്.
1: പഴമൊഴികൾ പലപ്പോഴും സൂചനകൾ മാത്രം തരുന്ന കോഡുകളായിരിക്കും. അവയെ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് അവയുടെ അർത്ഥവ്യാപ്തി തെളിഞ്ഞു വരുന്നത്. അക്കൂട്ടത്തിലൊന്നാണ് സുഭാഷിത രത്ന ഭണ്ഡാകാരത്തിലെ ഇനി ഉദ്ധരിക്കാൻ പോകുന്ന ശ്ലോകം. അതിപരിചയാതവജ്ഞ സന്തതാഗമനാത് അനാദരോ ഭവതി മലയെ ഭില്ലപുരന്ധ്രി ചന്ദന തരുകാഷ്ടമിന്ധനം ഗുരുദേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: ഒരുപാട് പരിചയമുള്ളവരോട് അവരെത്ര മഹത്വമുള്ളവരായാൽ പോലും അവജ്ഞ തോന്നുക സ്വാഭാവികം മാത്രം. ഭരണവർഗത്തോടും നേതാക്കളോടും സിനിമാ താരങ്ങളോടും മാധ്യമങ്ങളിൽ സദാ പ്രത്യക്ഷപ്പെടുന്ന താരപരിവേഷമുള്ളവരോടുമൊക്കെ ഇപ്രകാരം അനിഷ്ടമോ അപ്രീതിയോ ഉണ്ടാകാം. ഭരണവിരുദ്ധ വികാരം അഥവാ ആന്റി ഇൻകംബൻസി എഫക്റ്റിൽ ഭരണം നഷ്ടപ്പെടുന്ന ഭരണാധികാരികൾ, താരമൂല്യം കുറയുമ്പോൾ ദുഃഖിക്കുന്ന താരങ്ങൾ, സബ്സ്ക്രൈബർമാർ പിൻവാങ്ങുമ്പോൾ വിഷമിക്കുന്ന മോട്ടിവേറ്റർമാർ, വ്യൂവേഴ്സ് കുറയുമ്പോൾ വ്യാകുലപ്പെടുന്ന യൂട്യൂബേഴ്സ്, ഇങ്ങനെ ഇക്കാലത്ത് തങ്ങൾ സ്വന്തമെന്ന് മേനി നടിച്ച കൂട്ടരുടെ അതിപരിചയജന്യമായ അവജ്ഞയാൽ മുഖം നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. കുടുംബങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ബന്ധത്തകർച്ചയിലെത്തുന്നതും പരസ്പര വിശ്വാസം നഷ്ടമാകുന്ന ഇത്തരം അവജ്ഞയുടെ ഫലമായാണ്. അതേപോലെ തങ്ങളെ എപ്പോഴും കാണാൻ വരുന്ന അതിഥികളോടും സന്ദർശകരോടും അവരെത്ര കൈമത്തമുള്ളവരായാലും ആർക്കും ആദരവുണ്ടാവുകയില്ല. കൂടുതൽ ഇടപഴകും തോറും കൂടുതൽ അടുപ്പമുണ്ടാകുമെന്ന തെറ്റിദ്ധാരണയോടെ, അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിന്നില്ലെങ്കിൽ തന്റെ സ്ഥാനം അപ്രസക്തമാകുമെന്ന വിചാരത്തോടെ സദാ സാന്നിധ്യം ഉറപ്പാക്കുന്ന ആളുകൾ പലപ്പോഴും വെറുപ്പ് ഉളവാക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ക്ഷണിക്കപ്പെടാത്ത അതിഥി അപമാനിതനാവുക അസാധാരണമല്ല. ചന്ദനമരം അന്യഥാവിശിഷ്ടമെങ്കിലും സുലഭമാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ, സ്ത്രീകളും മറ്റും, അതിൻ്റെ മൂല്യമോ വിശുദ്ധിയോ പരിഗണിക്കാതെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി വിറകായി ഉപയോഗിക്കുന്നു. അതേപോലെ അതിപരിചയത്താൽ തരംതാഴ്ത്തപ്പെടുന്നതോ അവഹേളിക്കപ്പെടുന്നതോ സ്വാഭാവികം മാത്രമാണ്. ഇവിടെ സന്ദേശം ഇതാണ്: അകലം പാലിക്കലാണ് നന്ന്. ടു കീപ് ഡിസ്റ്റൻസ് ഈസ് ദ ഹോൾ

സീക്രട്ട് ഓഫ് ഗുഡ് മാനേഴ്സ് എന്ന് ബർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു. ഉദാഹരണമായി ഷാ തന്നെ പറയുന്നു, നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥം വിട്ട് അടുക്കുമ്പോൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കും. തനിക്ക് പ്രസക്തിയുള്ളിടത്തെ ഒരാൾ പോകാവൂ, അടുപ്പവും കൂടുതലായുള്ള ഇടപെടലുകളും ബന്ധം വഷളാക്കുകയുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്ക് വിട്ടുനിൽക്കുന്നത് ബന്ധങ്ങളെ ശക്തമാക്കിയേക്കാം, അഥവാ ഇനി ബന്ധം അയഥാർത്ഥമാണെങ്കിലോ ശിഥിലമാകുമായി.

0: അർത്ഥമാണെങ്കിലോ ശിഥിലമാകുമായിരിക്കും. തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്ക് അങ്ങോട്ട് പോകട്ടെ എന്ന് മറ്റൊരു പഴമൊഴി. ചന്ദനമരം അചരമായതിനാൽ അഥവാ സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ മാറി നിൽക്കാൻ അതിന് കഴിയില്ല. എന്നാൽ വ്യക്തിത്വവും ആത്മവിശ്വാസവും സ്വാതന്ത്ര്യബോധവും സഞ്ചാരജീവിതവും സാധ്യമായ മനുഷ്യന് മറ്റുള്ളവരുടെ അവജ്ഞാപാത്രമാകാതെ അതിപരിചിത വലയം വിട്ടു പോകാൻ കഴിയും. ലോകം വിശാലമാണല്ലോ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.